0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ അൽ മാജിദ്.
1: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
2: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
1: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
2: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
1: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയ്യഹ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 76, സൂറ അൽ ഇൻസാൻ, 23 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുൽത്താൻ അറുക്കാൻ.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഉദ്ദമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽമാജി.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.
1: كأنهم حمر مستنفرة فرت من قسورة.
0: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ അത് കേൾക്കാൻ

0: തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽകഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ലളിതമായി മനഃപാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫുലുൽ ഖുർആനിൽ ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 55 വചനത്തിന്റെ 2 ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിളു ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാകുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 55-ാം വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ മനഃപാഠമായി പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൾ ജാഫർ സലഫി.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്.
5: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇംറാൻ 172-176 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് ഈ പരിപാടിയിലൂടെ ഓരോ ദിവസങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ മസദ്.
1: അധ്യായം 111 സൂറത്തുൽ ലഹബ്. ഈ അധ്യായത്തിന് സൂറത്തു തബ്ബത്ത് എന്നും സൂറത്ത് അൽ മസദ് എന്നും പേരുണ്ട്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5.
2: സൂറത്ത് ഷുഅറായിലെ 214 സൂക്തമായ വൻസിർ അഷീറത്തക്കൽ അക്രബീൻ, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീതു നൽകുക എന്ന വചനം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ സഫാ കുന്നിൻ മുകളിൽ കയറി അടുത്ത കുടുംബങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി, ഞാൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യുവാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് അവരെ പൊതുവായും ഓരോരുത്തരെ പേരു വിളിച്ചും പ്രത്യേകം പ്രത്യേകമായും അറിയിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ തിരുമേനിയുടെ പിതൃവ്യനായ അബൂലഹബ് കൈകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: തബ്ബൽ ലകയാ സായിറുൽ യൗം അലിഹാസ ജമാഅത്തന, എല്ലാ നാളുകളിലും അഥവാ കാലം മുഴുവനും നിനക്കു നാശം. ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവത്തിന്റെ പൂർണ്ണരൂപം സൂറത്ത് ഷുഅറായിൽ നാം ഉദ്ധരിച്ചിരിക്കുന്നു.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: തബ്ബത്ത്, നശിക്കട്ടെ, വലയട്ടെ, നഷ്ടപ്പെട്ടു. യദാ അബീ ലഹബ്, അബൂലഹബിന്റെ ഇരുകരങ്ങൾ, കൈകൾ. വറ്റബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു, അവനും നശിക്കട്ടെ.
4: തബ്ബത് യദാ അബീ ലഹബിൻ വതബ്,
1: അബൂലഹബിന്റെ ഇരുകരങ്ങൾ നഷ്ടമടഞ്ഞു നശിക്കട്ടെ, അവൻ ശാപമടഞ്ഞു നശിച്ചു താനും.
3: വചനം 2.
1: മാ അഗ്ന, പര്യാപ്തമാക്കിയില്ല, ഉപകാരപ്പെട്ടില്ല, ഐശ്വര്യമാക്കിയിട്ടില്ല. അൻഹു മാലുഹു, അവനു അവന്റെ ധനം. വമാ കസബ്, അവൻ സമ്പാദിച്ചതും.
4: മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്,
1: അവനു അവന്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതും ഉപകാരപ്പെട്ടിട്ടില്ല.
3: വചനം 3.
1: സയസ്ല, വഴിയെ അവൻ കടന്നെരിയും. നാറൻ, ഒരു അഗ്നിയിൽ. ദാത്ത ലഹബ്, ജ്വാലയുള്ളതായ.
4: സയസ്ല നാറൻ ദാത്ത ലഹബ്,
1: ജ്വാലയുള്ളതായ ഒരഗ്നിയിൽ അഥവാ നരകത്തിൽ അവൻ വഴിയെ കടന്നെരിയും.
3: വചനം 4.
1: വംറഅതുഹു, അവന്റെ സ്ത്രീയും ഭാര്യയും. ഹമ്മാലത, ചുമട്ടുകാരി. അൽഹത്തബ്, വിറക്.
4: വംറഅതുഹു ഹമ്മാലത അൽഹത്തബ്,
1: അവന്റെ ഭാര്യയും അതെ ആ വിറക് ചുമട്ടുകാരി, അവളും കടന്നെരിയും.
3: വചനം 5.
1: ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്, കഴുത്തിലുണ്ടാകും. ഹബ്ലുൻ, ഒരു കയർ. മിം മസദ്, ഈത്തപ്പന നാരിന്റെ, ചൂടിയുടെ, പിരിച്ച ചൂടി കൊണ്ടുള്ള.
4: ഫീ ജീദിഹ ഹബ്ലും മിം മസദ്,
1: അവളുടെ കഴുത്തിൽ ഈത്ത നാരിനാൽ പിരിച്ച ഒരു ചൂടിക്കയർ ഉണ്ടായിരിക്കും.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പിതൃവ്യൻ അബൂലഹബിന്റെ സാക്ഷാൽ പേർ ഉസ്സ എന്ന വിഗ്രഹത്തിന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുൽ ഉസ്സ എന്നത്രേ. അബൂലഹബിന്റെ മുഖം വളരെ ശോഭയും തെളിവും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബൂലഹബ് എന്ന പേരിൽ അയാൾ അറിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ചൊലിക്കുന്ന മുഖമുള്ളവൻ എന്ന ഉദ്ദേശത്തിലായിരിക്കും ആ പേര് വന്നത്. മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ കണ്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ പ്രബോധനം എപ്പോൾ തുടങ്ങിയോ അപ്പോൾ മുതൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി പ്രത്യക്ഷപ്പെട്ടു. മരണം വരെ കഠിന വൈരം തുടരുകയും ചെയ്തു. അബൂലഹബിനെ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതൃവ്യനായിരുന്നു അബൂ ത്വാലിബും. എന്നാൽ അദ്ദേഹം തിരുമേനിയുടെ വാത്സല്യം നിറഞ്ഞ രക്ഷാകർത്താവായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം ശിർക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തിരുമേനിയെ മരണം വരെ തന്നാൽ കഴിയും വിധം സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. അബൂലഹബാകട്ടെ ചുരുങ്ങിയ പക്ഷം സ്വന്തം സഹോദരപുത്രൻ എന്ന നിലക്ക് ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്തില്ല. നേരെ മറിച്ച് കിട്ടിയ അവസരമെല്ലാം തിരുമേനിയെ ഉപദ്രവിക്കുവാനും അപമാനിക്കുവാനും വിനിയോഗിക്കുകയാണ് ചെയ്തത്. തിരുമേനിയും അബൂലഹബും അയൽവാസികളുമായിരുന്നു. തിരുമേനിയുടെ വാതിൽക്കൽ മലിനവസ്തുക്കൾ വലിച്ചിടുവാനാണ് ആ അയൽപക്കബന്ധം ആ മനുഷ്യൻ ഉപയോഗിച്ചത്. ഖുറൈശികളുടെ ഒരു നേതാവ് കൂടിയായിരുന്നതുകൊണ്ട് കൂടുതൽ ഉപദ്രവം നടത്താനുള്ള സാഹചര്യവും കഴിവും അവനുണ്ടായിരിക്കുമല്ലോ. റബീഅത്ത് ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ജാഹിലിയത്തിലായിരുന്ന അവസരത്തിൽ ദുൽമജാസ് ഉത്സവ ചന്തയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കാണുകയുണ്ടായി. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. മുഖപ്രകാശമുള്ളവനും കോങ്കണ്ണനും അഥവാ കണ്ണുചരിച്ച് നോക്കുന്നവനും ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നഹു സ്വാബിഉൻ ഖാദിബുൻ, ഇവൻ മതം മാറിയവനാണ്, കള്ളം പറയുന്നവനാണ്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ മനുഷ്യനും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇയാളെപ്പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതൃവൻ അബൂലഹബാണെന്ന് ആളുകൾ പറഞ്ഞു. അഹമ്മദ് തൊബറാനി. ഇസ്ലാമിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും പല നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കേണ്ടിയിരുന്ന അബൂലഹബ് ഇത്രയും നീചവും നികൃഷ്ടവുമായ പെരുമാറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇസ്ലാമിനോടും സ്വീകരിച്ചതുകൊണ്ടായിരിക്കാം അവൻ്റെ പേരെടുത്തു പറഞ്ഞ് തുറന്ന ഭാഷയിൽ തന്നെ അല്ലാഹു അവനെ ശപിച്ചാക്ഷേപിച്ചത്. ഇതിനേക്കാൾ കടുത്ത ഭാഷയിൽ ചില കഠിന മുശ്രിക്കുകളെപ്പറ്റി ഖുർആനിൽ പ്രസ്താവിച്ചു കാണാം, പക്ഷേ അവരുടെയൊന്നും പേരെടുത്തു പറയാറില്ല. അവനോട് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പാണല്ലോ ഇത് കാണിക്കുന്നത്. പ്രവാചകന്റെ അടുത്ത ബന്ധുവായിരുന്നാൽ പോലും പ്രവാചക ദൗത്യത്തെ ധിക്കരിക്കുന്നവരോട് അള്ളാഹുവിൻ്റെ കോപം വമ്പിച്ചതായിരിക്കുമെന്നും ഇതു വ്യക്തമാക്കുന്നു. അബൂലഹബിൻ്റെ ഭാര്യയും അബൂലഹബിന് തികച്ചും യോജിച്ച ഒരു ഭാര്യയായിരുന്നു, ഉമ്മു ജമീൽ എന്നാണ് പേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായി സ്വഭർത്താവിൻ്റെ സംരംഭങ്ങളിൽ അവൾ അവനെ സഹായിക്കുമായിരുന്നു. അവൾക്ക് സ്വന്തമായി കഴിയുന്നത് പുറമേയും ചെയ്യും. തൻ്റെ തോഴിമാരായ സ്ത്രീകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി കുറ്റവും കുറവും പറഞ്ഞ് പ്രചരിപ്പിക്കുക, തിരുമേനി നടക്കുന്ന വഴിയിൽ ഞെരിഞ്ഞിൽ മുള്ളിൻ്റെയും മറ്റും ഭാണ്ഡങ്ങൾ കൊണ്ടുവന്നിടുക, തിരുമേനിയെയും അനുയായികളെയും കുറിച്ച് ഏഷണി പറഞ്ഞുണ്ടാക്കുക മുതലായവ അവളുടെ വകയായിരുന്നു. ഇക്കാരണത്താൽ അവളും അള്ളാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും പാത്രമായിത്തീർന്നു. രണ്ടുപേർക്കും ഇഹത്തിലും പരത്തിലും നാശമാണുള്ളതെന്നും അവരെ കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ച് വിലപിക്കേണ്ടതില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സന്തോഷവാർത്തയും ഈ അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നു. രണ്ടുപേരും ജീവിച്ചിരിക്കെ തന്നെയാണ് ഈ സൂറത്തിൻ്റെ അവതരണം. വിവരം അറിഞ്ഞ് ഉമ്മു ജമീൽ രോഷാകുലയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് അസഭ്യം പറഞ്ഞതായി നിവേദനങ്ങൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫായിൽ വെച്ച് കുടുംബാംഗങ്ങളെ താക്കീത് ചെയ്തപ്പോൾ അബൂലഹബ് തബ്ബല്ലക്ക, നിനക്ക് നാശം എന്ന് പറയുകയുണ്ടായല്ലോ. കഠിനമായ പ്രതിഷേധവേളയിൽ ശപിച്ചു പറയാറുള്ള ഒരു വാക്കാണത്. അതേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലാഹു അവനെയും ശപിച്ചിരിക്കുകയാണ്. ഒന്നാം വചനത്തിലെ ആദ്യത്തെ ക്രിയ തബ്ബത്ത്, അബൂലഹബിൻ്റെ കരങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥനാരൂപത്തിലും, രണ്ടാമത്തെ ക്രിയ വതബ്, അവൻ നശിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വർത്തമാന രൂപത്തിലുമാണുള്ളത്. രണ്ടാമത്തെ വചനത്തിൽ അവൻ്റെ ധനം, ഐശ്വര്യം, സ്വാധീനം, മക്കൾ മുതലായവയൊന്നും ഇഹത്തിൽ അവൻ്റെ ഉദ്ദേശം സാധിക്കുന്നതിന് ഉപകരിക്കുകയില്ലെന്നും പരലോകത്തിൽ അവ മൂലം യാതൊരു ഗുണവും ലഭിക്കുവാനില്ലെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ശാപം ഇഹത്തിൽ വെച്ച് മരണത്തിനു മുമ്പ് തന്നെ അവൻ അനുഭവിക്കുകയും ചെയ്തു. അവൻ്റെ ഉദ്ദേശമൊന്നും ഫലിച്ചതുമില്ല. അവൻ്റെ മകൻ ഉത്ബത്ത് ശാമിലേക്കുള്ള യാത്രയിൽ സിംഹത്തിന് ഇരയായി. അവന് അദസത്ത് എന്ന് പറയപ്പെടുന്ന പ്രമേഹക്കുരു പോലെയോ വസൂരി പോലെയോ ഉള്ള ഒരു രോഗം പിടിപെട്ടു. ദുർഗന്ധം നിമിത്തം ജനങ്ങൾ അടുക്കാതായി. ശവസംസ്കാരത്തിനു പോലും ആളെ കിട്ടാതെ കൂലിക്കാരാണത് എങ്ങനെയോ എടുത്തു മറച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞ് അല്പദിവസങ്ങൾക്കു ശേഷമായിരുന്നു അത്. താൻ ഒരു ഖുറൈശി നേതാവായിരുന്നിട്ടും ഭീരുത്വവും പിശുക്കും കാരണമായി ബദറിൽ അവൻ പങ്കെടുത്തിരുന്നില്ല. പകരം തനിക്ക് കടക്കാരനായിരുന്ന ഒരാളെ അയക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതുമെല്ലാം തന്നെ അവന് ഇവിടെ ഉപകരിച്ചില്ല. പരലോകത്തിലാകട്ടെ, മൂന്നാം വചനത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ജ്വലിച്ചു പ്രകാശിക്കുന്ന ആ മുഖം കത്തിജ്വലിക്കുന്ന നരകത്തിൽ കടന്ന് എരിയുകയും ചെയ്യും, അതിൽ സംശയവും ഇല്ല. അബൂലഹബിനെ തുടർന്ന് അവനെ അനുകരിച്ചിരുന്ന അവൻ്റെ ഭാര്യയെയും ശാപത്തിൽ അവനോടൊപ്പം അള്ളാഹു പങ്കുചേർത്തിരിക്കുന്നു. വിറക് ചുമട്ടുകാരി, ഹമ്മാലത്തൽ ഹതബ് എന്ന് വിശേഷിപ്പിച്ച് അവളെ നിന്ദിക്കുകയും ചെയ്തിരിക്കുന്നു. ഏഷണിയുമായി നടക്കുന്നവനെക്കുറിച്ച് അവൻ അയാൾക്കെതിരെ വിറകുണ്ടാക്കുകയാണെന്ന് അറബികൾ പറയാറുണ്ടെന്നും അതനുസരിച്ച് ഏഷണിക്കാരി എന്ന ഉദ്ദേശ്യത്തിലാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്നുമാണ് ചില ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുവാനായി അവൾ മുള്ളും മറ്റും ചുമന്നുകൊണ്ടുവന്നിരുന്നതിനെ ഉദ്ദേശിച്ചാണെന്നും അഭിപ്രായമുണ്ട്. അവളുടെ കഴുത്തിൽ ഒരു പിരിച്ച ചൂടിക്കാരുണ്ടായിരിക്കും. ഫീ ജീദിഹ ഹബലും മിം മസദ് എന്ന വാക്യവും ഇതുപോലെ അവളുടെ നേർക്ക് അള്ളാഹുവിനുള്ള വെറുപ്പിന്റെ കാഠിന്യം പ്രകടമാക്കുന്നു. വിറകു ചുമക്കൽ ഏത് അർത്ഥത്തിലായാലും ആ വിറകു ചുമട്ടുകാരൻ അതിന് തക്ക കയറും കൊണ്ട് നടക്കുമല്ലോ. നരകത്തിൽ വെച്ചുള്ള അവളുടെ സ്ഥിതി വിവരിച്ചതാണത് എന്നാണ് പല മഹാന്മാരും പറയുന്നത്. അഥവാ കഴുത്തിൽ കയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇസ്ലാമിനുമെതിരെ വിറക് ശേഖരിക്കുവാൻ മിനക്കെട്ടിരുന്ന അവൾക്ക് അതിന് തികച്ചും അനുയോജ്യമായ ശിക്ഷയായിരിക്കും നരകത്തിലും അനുഭവപ്പെടുക എന്ന് സാരം. വല്ലാഹു ആലം.
0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്. ഇന്ന് നാം കേട്ട അധ്യായം സൂറത്തുൽ മസദ്.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണം.

0: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: نور على مر الزمان تألقا وأضاء للدنيا غريبا.
4: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുറാൻ റീഡിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 70 മുതൽ 71 വരെ. അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്നത്തെ

0: ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كان
1: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളും. ഖാലു ഉദ്ഉ ലനാ, ഖാലു ഉദ്ഉ, ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ ഉദ്ഉ ദാലിന് സുക്കൂനാണ്, ഐനു ദമ്മാണ്. വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ. പ്രത്യേകം പഠിച്ച ആളുകളിൽ പോലും ഇവിടെ ഉദ്ഉ ദാലിന് ദമ്മ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഖാലു ദഉ, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദഉ. ഇനി ലനാ റബ്ബക യുബയ്യില്ലനാ, യുബയ്യില്ലനാ, സക്കിന നൂനിന് ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. യുബയ്യില്ലനാ മാഹി, അവിടെ കൂട്ടി ഒതുന്നത് നല്ലത്, നിർത്തുകയാണെങ്കിൽ മാഹി കൂട്ടി ഓതുമ്പോൾ മാഹിയ ഇന്നൽ ബഖറ, ഇന്നൽ ബഖറ, നൂനിന് ശദ്ദുണ്ട്, മണിക്കണം. ഇന്നൽ ബഖറ തശാബഹ അലൈന, തശാബഹ, ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. തശാബഹ അലൈന, അലൈന, വ ഇന്ന നുൻ മുശദ്ദഗുന്ന, അതോടൊപ്പം മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്. വ ഇന്ന ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഷാ, സാക്കിന നൂനിന് ശേഷം ഷീന്, ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഷാ അല്ലാഹ്, മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. മദ് മുത്തസിൽ വാജിബാണ്. ഇൻഷാ അല്ലാഹ്. ലമുഹ്തദൂൻ, ലമുഹ്, ഹ, ഹി, ഹു, അഹ്, തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ലമുഹ്തദൂൻ, ലമുഹ്തദൂൻ, ലമുഹ്തദൂൻ, ലമുഹ്തദൂൻ അല്ല, ലമുഹ്തദൂൻ. അടുത്ത ആയത്ത്, قال انه يقول انها بقره لا, قال قاف, ചെറുനാക്കിന്റെ ആ ഭാഗമാണ് ഖാഫിന്റെ മഖ്റജ്. قال انه നൂൻ മുശദ്ദഗുന്ന, يقول يقو ق يقو يقول انها, ഇവിടെയും നൂൻ ശദ്ദുണ്ട്, മണിക്കണം. بقره لا, ബക്രതല്ല, ബഖറ, ق قي قو اق, ബഖറത്തു ല, തൻവീന് ശേഷം ലാം, ഇത് ഗംബിലാകുന്ന, ബഖറത്തു ല, ബഖറത്തുൻ ല, തുൻ ല എന്നല്ല, ബഖറത്തു ല. ദലൂലുൻ, ദ, ദലൂൽ, സലൂൽ അല്ല, ദലൂലുൻ, ദലൂലുൻ. തുസീറുൽ, തുസീറു, തുസീറല്ല, ഥ എന്ന അക്ഷരമാണ്, ഥ, ഫി, സു, എസ്, സീനാവരുത്, തുസീറുൽ അർദല്ല, തുസീറുൽ, തുസീറുൽ അർദ, തുസീറുൽ ലർല, ലർല അല്ല, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. തുസീറുൽ അർദ, ദ, ദ, തുസീറുൽ അർദ. വലാ തസ്ഖിൽ ഹർഫ്, വലാ തസ്ഖിൽ ഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. വലാ തസ്ഖിൽ ഹർഫ്, ഹർഫ്, ഫഇന സുക്കൂൻ, ثا في ثو اف اف حرف. ولا تسقي الحرف مسلمة لا شية فيها, مسلمة لا تنوين شش من لام ادغام بلا غنة, ودين رد مسلمة لا, مسلمة لا شية, لا شية فيها. قالوا الآن, قالوا الآن لا, قالوا الآن, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖാലുൽ ആന ജിഅത, ജിഅത, ജിഅത അല്ല, ജിഅത. ഇവിടെ ഈ പാരായണത്തിൽ ജിഅത ബിൽ ഹഖ്, ജിഅത ബിൽ ഹഖ്, ബിൽ ഹഖ്, ഹ, അതുപോലെ ഖാഫ് ബിൽ ഹഖ്. ഫദബഹൂഹ,

ശ്രദ്ധിക്കേണ്ടത് ഫദ് എന്നല്ല, ദാൽ ഫത്ഹാണ്. തൊണ്ടയുടെ മധ്യഭാഗം ഫദബഹൂഹ അല്ല, ഫദബഹൂഹ. വമാ കാദു യഫ്അലൂൻ, വമാ കാദു യഫ്അ, തൊണ്ടയുടെ മധ്യഭാഗം യഫ്അലൂൻ, വമാ കാദു യഫ്അലൂൻ. അവസാനത്തിൽ മദ് ഇഅറാദുൽ സുക്കൂൻ. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഓതാം.

0: تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون.
1: സൂറത്തുൽ ബഖറയിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക, തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പഠിക്കുക, വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹസീൻ, സൂറത്തുൽ ബഖറ 70 മുതൽ 71 വരെ. അത്തഹസീനിൽ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തക
4: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പാരായണം അഷേഖ് സഅദ് അൽഗാമിദി.
2: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

പീസ് ഖുറാൻ റേഡിയോ ഹറമൈൻ ലൈവിലേക്ക് ഇനി നാം പ്രവേശിക്കുന്നു. ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമർ 19 മുതൽ 38 കൂടിയ വചനങ്ങൾ അഷ് ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്നയുടെ ശബ്ദത്തിലാണ് നാം കേൾക്കുന്നത്.

മാഷാല്ലാ ബാറക്കല്ലാ ഫീക്കും നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുന്നബവിയിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് സുമറിലെ 19 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു നിസാ 40 മുതൽ 42 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ആറാഫിലെ 158-ാമത്തെ വചനവുമാണ് പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

0: واتبعوه لعلكم تهتدون.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസാ 40 മുതൽ 42 കൂടിയ വചനങ്ങളും സൂറത്തുൽ ആറാഫിലെ 188-ാമത്തെ വചനവുമാണ് നാം കേട്ടത് അഷ് ഷെയ്ഖ് ബന്ദർ ബലീലയുടെ ശബ്ദത്തിൽ.

0: കൃത്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷ്ഷൈഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الدنيا حسنة.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയഖൂ

സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 36-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 35-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, പ്രവാചകൻ പറഞ്ഞു, ഉമിർത്തു അൻ ഉഖാതില നാസ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടു. പ്രവാചകൻ പറയുകയാണ്, ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, അവർ അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുന്നതുവരെ. എന്ന് പറഞ്ഞാൽ യുദ്ധം അനിവാര്യമായൊരു ഘട്ടത്തിൽ

വഹിസാബുഹു അലല്ലാ, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ മേൽ കടമയാകുന്നു. വഅൻസലല്ലാഹു ഫീ കിതാബിഹി വദക്കറ ഖൗമൻ ഇസ്തക്ബറു ഫഖാൽ, അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, ഒരു സമൂഹം പറഞ്ഞു, അഹങ്കാരപൂർവം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്നു പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധമാകുന്നവർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും സമാധാനവും സുരക്ഷയും ലഭിക്കും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 36-ാമത്തെ വചനം, വയഖൂലൂന അഇന്നാ ലതാരികൂ ആലിഹതിനാ ലിശാഇരിൻ മജ്നൂൻ. വയഖൂലൂന, അവർ പറയുകയും ചെയ്യുന്നു. ഖാല യഖൂലു ഖൗൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു പറയുന്നു, ഖൗൽ അതാണ് വാക്ക് പറയൽ. അഇന്നാ, നമ്മളാണോ, അവർ സത്യനിഷേധികൾ പറയുന്ന കാര്യമാണ്. അഇന്നാ, ആ എന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ്. അഇന്നാ, നമ്മളാണോ, ലതാരികൂ, ഉപേക്ഷിക്കുന്നവർ തന്നെ, ഒഴിവാക്കുന്നവർ തന്നെ, ആലിഹതിന, നമ്മുടെ ആരാധ്യന്മാരെ. ഇലാഹ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ആലിഹത്ത്, ആരാധ്യന്മാർ. ലിഷാഇരിൻ, ഒരു കവിക്ക് വേണ്ടി. മജ്നൂൻ, ഭ്രാന്തനായ. ഇത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് പ്രവാചകനെ കേൾക്കേണ്ടി വന്ന പ്രതികരണമാണ്. ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കിനു വേണ്ടി നമ്മുടെ ആരാധ്യന്മാരെ നമ്മൾ ഉപേക്ഷിക്കണമോ? ഇത് പ്രവാചകന്റെ മാത്രം അനുഭവമല്ല, പൂർവ്വപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നിടത്തും ഇതേപോലെ തന്നെ ആ സമൂഹം പ്രതികരിച്ചതായി ഖുർആനിലെ മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അവർ പറയുന്ന കാര്യം, അനഹ്നു നതുറുക്കു ഇബാദത്ത ആലിഹത്തിന, നമ്മൾ ഈ ആരാധ്യന്മാരെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കണമെന്നാണോ? വ ആലിഹത്ത ആബാഇന, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്നവയെ ഉപേക്ഷിക്കണമെന്നാണോ? അൻ ഖൗലി ഹാദ ശാഇരിൽ മജ്നൂൻ, യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ളാഹി അത് വിശദീകരിക്കുകയാണ്. അവർ ഷാഇറും മജ്നൂൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെക്കുറിച്ചാണ്. നഊദു ബില്ലാ. ഇതിനു മുമ്പുള്ള വചനത്തിൽ തന്നെ പറഞ്ഞതുപോലെ പ്രവാചകനിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ, പ്രവാചകന്റെ പ്രബോധനത്തിൽ ആകൃഷ്ടരാകുന്ന ആളുകളെ ആ വിഷയത്തെ തൊട്ട് അവരെ അകറ്റാൻ, പ്രവാചകന്റെ ആദർശത്തിൽ നിന്ന് അവരെ അകറ്റാൻ ശത്രുക്കൾ പ്രയോഗിക്കാറുള്ളൊരു പ്രയോഗമാണ്. പ്രവാചകനെ തെറ്റായിട്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അദ്ദേഹം കവിയാണെന്ന് പറയുക, അതേപോലെ തന്നെ ഭ്രാന്തനാണെന്ന് പറയുക. സത്യത്തിൽ മുഫസ്സിരീങ്ങളിൽ പലരും പറയുന്നത് പോലെ തന്നെ അവരുടെ വാദം പരസ്പരം വൈരുദ്ധ്യമാണ്. ഒരു കവി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, വിവേകമുള്ള, തൻ്റെടമുള്ള ആളായിരിക്കും, അപ്പോഴാണ് കവിത ആലപിക്കാറുള്ളത് അല്ലെങ്കിൽ കവിത വരാറുള്ളത്. എന്നാൽ മജ്നൂൻ എന്ന് പറഞ്ഞാൽ എന്തും സംസാരിക്കുന്ന, അവിവേകത്തോടെ സംസാരിക്കുന്ന, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളെക്കുറിച്ചാണ് മജ്നൂൻ എന്ന് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ജൽപ്പനം കേവലം ആക്ഷേപം മാത്രമാണെന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിയെക്കുറിച്ച് അള്ളാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞ കാര്യം, വമാ അല്ലംനാഹു ശിഅറ, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗീല, അങ്ങനെ കവിത അദ്ദേഹത്തിനൊട്ട് ഭൂഷണവും അല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഇതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനുമാകുന്നു. അപ്പോ അവരുടെ ആ വാദത്തെ അള്ളാഹു ഗണ്ണിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിലെ 2-ാമത്തെ വചനത്തിൽ കാണാം, മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അവർ രണ്ടാമത് പറഞ്ഞ കാര്യം ഒരു ഭ്രാന്തൻ എന്നാണ്.

0: പറയുന്നു, മാ അൻത, താങ്കളല്ല പ്രവാചകരെ, ബിനിഅമതി റബ്ബിക, താങ്കളുടെ റബ്ബിന്റെ അനുഗ്രഹത്താൽ, ബിമജുനൂൻ, ഭ്രാന്ത് ബാധിച്ചവനല്ല. അതുകൊണ്ട് അവർ ജനങ്ങളെ പ്രവാചകനെ തൊട്ട് അകറ്റാൻ വേണ്ടി ആ തരത്തിൽ ആരോപണം ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബൽ അൻത അഅഖലുൽ ഉഖല, ഏറ്റവും ബുദ്ധിയുള്ളവരിൽപ്പെട്ട ആളാകുന്നു പ്രവാചകരെ താങ്കൾ. അതാണ് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഹഉലാഇ കദബു ബിമാ തഖ്തലീഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ, തങ്ങൾ അംഗീകരിക്കേണ്ടുന്ന സ്വീകരിക്കേണ്ടുന്ന ഈ വചനത്തെയാണ് അവർ തിരസ്കരിക്കുന്നത്, നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകനെ ആക്ഷേപിക്കുന്നതിലൂടെ, പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെ തിരസ്കരിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത് ഈ രണ്ട് വചനങ്ങളും മുന്നിർത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫൽ അവ്വൽ, ഒന്നാമത്തേത്, കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ഇസ്ലാമിന്റെ അടിത്തറയായ ഒന്നാമത്തെ ഷഹാദത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവർ ആദ്യം നിഷേധിക്കുന്നത്. വസ്സാനി, നമ്മൾ പഠിക്കുന്ന ഈ വചനത്തിൽ മുമ്പിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം, ഇദാ ഖീല ലഹും ആമിനൂ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, അഇന്നാല താരികു ആലിഹതിന ലിഷാഇരി മജ്നൂൻ, ഒരു ഭ്രാന്തനായ കവിയുടെ വാക്കിനു വേണ്ടി നമ്മൾ നമ്മുടെ ആരാധ്യന്മാരെ കൈയൊഴിക്കുകയാണോ. അപ്പൊ രണ്ട് ഷഹാദത്തും അവർ തള്ളിക്കളഞ്ഞു, അവർ അവിശ്വസിച്ചു. വലം യഖൂമു ബിലാ ഇലാഹ ഇല്ലല്ലാ വലം യഖൂമു ബി മുഹമ്മദർ റസൂലുള്ളാ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയെയും മുഹമ്മദുർ റസൂലുള്ളാ എന്നതിനെയും അവർ തള്ളിക്കളഞ്ഞു. ഇത് ഇസ്ലാമിന്റെ അടിത്തറയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാകുന്നു. മാത്രമല്ല, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്നത് അഞ്ച് കാര്യങ്ങളിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ 69, 68, 69 വചനത്തിൽ പറയുന്നു, അഫലം യദ്ദബ്ബറുൽ ഖൗല അം ജാഅഹും മാ ലം യാതി ആബാഅഹുമുൽ അവ്വലീൻ, അവർ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതല്ല തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കൊന്നും വന്നിട്ടില്ലാത്തത് അവർക്ക് വന്നതുകൊണ്ടാണോ അവർ വിശ്വസിക്കാത്തത്. അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ, അല്ലെങ്കിൽ തങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദൂതൻ വന്നതുകൊണ്ടാണോ അദ്ദേഹത്തെ അവർ നിഷേധിക്കുന്നത്. അപ്പൊ ഏത് കാലഘട്ടത്തിലും ഈ തരത്തിൽ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞിരുന്ന, അവരോട് അന്യായമായി തർക്കിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഈ രണ്ട് കാര്യങ്ങളും അഥവാ രണ്ട് ഷഹാദത്തുകളും ഇസ്ലാമിന്റെ അടിത്തറയാണെന്ന് പറഞ്ഞല്ലോ. ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ ഈ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാകുന്നു എന്നും മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഒന്ന്, അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക എന്നത്. രണ്ടാമത്തെ നിബന്ധന, വ മുതാബഅത്തുർ റസൂൽ, ഏതൊരു ഇബാദത്തും ഏതൊരു ആരാധനാകർമ്മവും അത് പ്രവാചകൻ തിരുമേനി എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിലാകണം അത് നിർവഹിക്കേണ്ടത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിലൂടെയും അതുപോലെ തന്നെ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് പറയുന്നതിലൂടെയും ഒരാൾ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത് എന്നർത്ഥം. ഇതിനു മുമ്പുള്ള ഒരു വചനത്തിൽ പ്രവാചകനെക്കുറിച്ച് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സാഹിറാണ്, ഖുർആൻ ഒരു സിഹറാണ് എന്ന് പറഞ്ഞ ആ സന്ദർഭത്തിൽ ചില മുഫസ്സിരീങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, പ്രവാചകന്മാരിൽ നിന്ന് സത്യ ആദർശത്തിൽ നിന്ന് സാധാരണ മനുഷ്യരെ അകറ്റാൻ വേണ്ടിയുള്ള ദുരാരോപണങ്ങൾ മാത്രമാകുന്നു ഈ തരത്തിലുള്ള ആരോപണങ്ങൾ. അതേപോലെ തന്നെ ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും അത് കാണാൻ സാധിക്കും. അഹ്ലുൽ ബിദ യുസമ്മൂന അഹ്ല സുന്ന ബികുല്ലി ഐബിൻ വവസ്ഫിൻ ഖബീഹ്, ബിദഅത്തിന്റെ കക്ഷികൾ സുന്നത്തിന്റെ കക്ഷികളെ എല്ലാത്തരം ചീത്ത പേരുകളും കൊണ്ടും വിശേഷിപ്പിക്കാറുണ്ട്. എത്ര കൃത്യമാണ് ഇന്നത്തെയും അവസ്ഥ. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ച ആ സുന്നത്തിലേക്ക്, ആ മൻഹജിലേക്ക്, ആ മാർഗത്തിലേക്ക് നമ്മൾ മടങ്ങണം. പുതുതായി ഉണ്ടാക്കിയ പ്രവാചകൻ്റെ സുന്നത്തിൻ്റെ പിൻബലമില്ലാത്ത എല്ലാ പുത്തനാചാരങ്ങളെയും നമ്മൾ കൈയൊഴിയിക്കണം, കൈവേടിയണമെന്ന് പറയുന്ന കക്ഷികൾ സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് പറയുന്നവരെ പുത്തൻവാദികളായി മുദ്രയടിക്കുന്നു. എന്നാൽ എല്ലാവിധ പുത്തൻവാദങ്ങളുമായി നടക്കുന്നവർ തങ്ങൾ അഹ്ലു സുന്നയാണെന്ന് അവർ വീരവാദം മുഴക്കുകയും ചെയ്യുന്നു. അതെത്ര കൃത്യമാകുന്നു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ! അത് പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തെ തള്ളിക്കളഞ്ഞ ആളുകൾ, അള്ളാഹു നിയോഗിച്ചയച്ച സത്യ ആദർശവുമായി വന്നവരെ അസത്യവാദികളായി പരിചയപ്പെടുത്തുന്നത് പോലെയാണ് ഇന്നും സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. 37-ാമത്തെ വചനം, ബൽജാ ബിൽ ഹഖി വസദ്ദഖൽ മുർസലീൻ. എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല, ബൽ എന്നാൽ ജാ, അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖി സത്യവും കൊണ്ട്, വസദ്ദഖ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, അൽ മുർസലീൻ ദൂതന്മാരെ. ജാ എന്ന പദത്തിൻ്റെ അർത്ഥം വന്നു എന്നാണ്. ജാ യജീഉ മജീ, ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം, സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തി. സ്വദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖാല അല്ലാഹു തആല തക്സീബൻ ലഹും വറദ്ദൻ അലൈഹിം. അല്ലാഹു ഈ വചനത്തിൽ പ്രവാചകനെ ആക്ഷേപിച്ചവരെക്കുറിച്ച് അവരെ അല്ലാഹു തള്ളിക്കളയുന്നു, അതേപോലെ തന്നെ അവർക്ക് അല്ലാഹു മറുപടി പറയുന്നു. അതെന്താണ്? ബൽ ജാഅ ബിൽ ഹഖ്, നിങ്ങൾ പറയും പ്രകാരം ഭ്രാന്തനായ ഒരു കവിയുടെ വാക്കല്ല, മറിച്ച് സത്യവുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. യഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖ്ഖി ഫീ ജമീഇ ശരീഅത്തില്ലാഹി ലഹു മിനൽ ഇഖ്ബാരി വത്വലബി. അല്ലാഹു പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള എല്ലാ മതനിയമങ്ങളും എല്ലാ അധ്യാപനങ്ങളും സത്യം തന്നെയാകുന്നു. മാത്രമല്ല വസ്വദ്ദഖൽ മുർസലീൻ ഐ സ്വദ്ദഖഹും ഫീമാ അഖ്ബറൂഹു അൻ, പൂർവപ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് സത്യമായിരുന്നു എന്ന് പ്രവാചകൻ തിരുമേനി സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. മിനസ്സിഫാത്തിൽ ഹമീദ വൽ മനാഹിജി സദീദ, അവർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ചൊവ്വായ കാര്യങ്ങളും അദ്ദേഹം സത്യപ്പെടുത്തുന്നു. വ അഖ്ബറ അനില്ലാഹ് ഫീ ശർഇഹി, അള്ളാഹുവിനെക്കുറിച്ച് അവർ പഠിപ്പിച്ച അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് പ്രവാചകൻ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. സൂറത്ത് ഫുസ്സിലത്തിലെ 43-ാമത്തെ വചനത്തിൽ കാണാം, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുൽ ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക. പ്രവാചകരെ, മാ യുഖാലു ലക, താങ്കളോട് പറയപ്പെട്ടിട്ടില്ല, ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലു മിൻ റുസുലി മിൻ ഖബ്ലിക, മുമ്പ് അയക്കപ്പെട്ട ദൂതന്മാർക്ക് അവരോട് പറയപ്പെട്ട കാര്യങ്ങളല്ലാതെ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉസൈമീൻ റഹ്മത്തുള്ള എടുത്തു പറയുന്നൊരു കാര്യം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ ബിൽ ഹഖി, പ്രവാചകൻ സത്യവുമായിട്ട് വന്നു. ഫകുല്ലു ദീനുഹു മുസ്തമിലുൻ അലൽ ഹഖി, പ്രവാചകൻ കൊണ്ടുവന്ന സത്യദീൻ അത് ഹഖ് മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. ഫീമാ യതഅല്ലഖു ബി മുആമലത്തില്ലാഹി തആല ഔ ഫീമാ യതഅല്ലഖു ബി മുആമലത്തി ഇബാദത്തിൽ ഇബാദില്ലാഹ്, അല്ലാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പറയുന്ന അധ്യാപനങ്ങളിലാകട്ടെ, ഹഖ് മാത്രമാകുന്നു ഉള്ളത്. വഖദ് ഖാല തആല ഫീ വസ്ഫിൽ ഖുർആൻ അല്ലദി ജാഅ ബിഹി അർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പ്രവാചകനിലൂടെ നൽകിയ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു. സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ കാണാം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും അവക്രമായതിലേക്ക് വഴി നയിക്കുന്നു. ഹാദൽ കരിമ ലൗ സ്വന്നഫത് അലൈഹ മുജല്ലദാത്തുൻ മസ്തൗഅബത് മദ്ലൂലുഹാ യഹ്ദി ലില്ലതീ ഹിയ അഖ്വം. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ പരാമർശം, ഈ ഖുർആൻ ഏറ്റവും നല്ല വഴിയിലേക്ക് വഴി നയിക്കുന്നു, മാർഗത്തിലേക്ക് വഴി നയിക്കുന്നു എന്ന ഈ പരാമർശം അത് വിശദീകരിക്കുകയാണെങ്കിൽ വാള്യങ്ങളോളം ഗ്രന്ഥങ്ങൾ രചിക്കാൻ മാത്രമുള്ള ആശയം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം, ആ വചനത്തിൻ്റെ പ്രസക്തി, ബൽ ജാഅ എന്നാൽ അദ്ദേഹം വന്നിരിക്കുന്നു, ബിൽ ഹഖ് സത്യവുമായിക്കൊണ്ട്, വസ്വദ്ദഖൽ മുർസലീൻ അദ്ദേഹം ദൂതന്മാരെ സത്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകനെക്കുറിച്ച് ഇന്നും പലതരത്തിലും ആക്ഷേപങ്ങൾ ചൊരിയുന്ന, പ്രവാചകനെക്കുറിച്ച് അവിടുത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാവർക്കും ഈ വചനം ഒരു വലിയ പാഠമാണ് നൽകുന്നത്. സത്യമല്ലാത്ത, നീതിക്ക് നിരക്കാത്ത, അതേപോലെ തന്നെ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു അധ്യാപനവും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ കാണുക സാധ്യമേ അല്ല എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് ഇഹപര വിജയം ലക്ഷ്യമാക്കി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോട് കൂടി സ്വീകരിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ആധികാരിക അറബി തഫ്സീറുകളെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം മലയാളി ലോകത്തിന് സമർപ്പിച്ച് മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിശദീകരണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ മാഊൻ 1 മുതൽ 7 വരെ വചനങ്ങളുടെ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 107, സൂറത്തുൽ മാഊൻ. പരോപകാര വസ്തുക്കൾ. മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ 7.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: അറഅയ്ത, നീ കണ്ടുവോ. അല്ലദീ യുകദ്ദിബു, വ്യാജമാക്കുന്നവനെ. ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ.
2: അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ,
1: മതത്തെ വ്യാജമാക്കുന്നവനെ നീ കണ്ടുവോ.
3: വചനം 2.
1: ഫദാലികല്ലദീ, യാതൊരുവനത്രേ അത്. യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന. അൽ യതീം, അനാഥക്കുട്ടിയെ.
2: ഫദാലികല്ലദീ യദുഉൽ യതീം,
1: അനാഥക്കുട്ടിയെ തള്ളിവിടുന്നവനത്രേ അത്.
3: വചനം 3.
1: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല. അലാ ത്വആമി, ഭക്ഷണത്തിൻ്റെ മേൽ. അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ.
2: വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ,
1: പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തെപ്പറ്റി അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല.
3: വചനം 4.
1: ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം. ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ്, നമസ്കരിക്കുന്നവർക്കത്രേ.
2: ഫവൈലുൻ ലിൽ മുസല്ലീൻ,
1: എന്നാൽ നമസ്കാരക്കാർക്കു നാശം.
3: വചനം 5.
1: അല്ലദീന, അതായത് യാതൊരുവർ. ഹും, അവർ. അൻ സ്വലാതിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്. സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്.
2: അല്ലദീന ഹും അൻ സ്വലാതിഹിം സാഹൂൻ,
1: അതായത് തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായുള്ളവർക്ക്.
3: വചനം 6.
1: അല്ലദീന, അതായത് യാതൊരുവർ. ഹും യുറാഊന, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു.
2: അല്ലദീന ഹും യുറാഊൻ,
1: അതെ, യാതൊരു കൂട്ടർ അവർ മറ്റുള്ളവരെ കാണിക്കാനായി പ്രവർത്തിക്കുന്നു.
3: വചനം 7.
1: വയംനഊന, അവർ മുടക്കുകയും ചെയ്യും. അൽമാഊൻ, പരോപകാര വസ്തുവേ, ചെറുകിട ആവശ്യ വസ്തുക്കളെ.
2: വയംനഊന അൽമാഊൻ,
1: പരോപകാര വസ്തുക്കളെ അവർ മുടക്കം ചെയ്യുകയും ചെയ്യുന്നു, അഥവാ ഇങ്ങനെയുള്ളവർക്കാണ് നാശം.
4: മതസിദ്ധാന്തങ്ങൾ, പരലോക ജീവിതം, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ആദിയായ കാര്യങ്ങളെ വ്യാജമാക്കുന്ന മതനിഷേധികളുടെയും കപടവിശ്വാസികളുടെയും ചില ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു വിവരിച്ചിരിക്കുന്നു. ഓരോന്നും വളരെ ശ്രദ്ധാർഹമായ കാര്യങ്ങളും നിത്യജീവിതത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടവയുമാകുന്നു. 1. അനാഥക്കുട്ടികളോട് നിർദയമായും പരുഷമായും പെരുമാറുക. 2. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ പ്രോത്സാഹനം നൽകാതിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ പലപ്പോഴും ശക്തിയായ ഭാഷയിൽ ഉണർത്താറുള്ളതാണ്. കഴിഞ്ഞ ചില സൂറത്തുകളിൽ വച്ച് ഇത് സംബന്ധിച്ച് ചിലതെല്ലാം നാം വായിക്കുകയും ചെയ്തിരിക്കുന്നു. അനാഥക്കുട്ടികളെ പുറന്തള്ളുന്നതും സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാതിരിക്കലും മതനിഷേധത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹു എടുത്തു കാട്ടിയിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ അനാഥകളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്കു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെയും സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ആ വിഷയത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വമ്പിച്ചതാണെന്ന് ഊഹിക്കാവുന്നതാണ്. 3. നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക. നമസ്കാരക്കാർക്കാണ് നാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം അള്ളാഹു ഉണർത്തുന്നത്. നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയരായിരിക്കുകയും എന്നിട്ടും അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കപടന്മാരെ പറ്റിയാണ് ഈ പ്രസ്താവന എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അവരെപ്പറ്റി ഹും യുറാഊൻ, അവർ മറ്റുള്ളവരെ കാണിക്കുവാനായി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കുവാനായി നമസ്കാരം നിർവഹിക്കേണ്ടുന്ന ആവശ്യമില്ലല്ലോ. അശ്രദ്ധ പലവിധത്തിലും ആവാം. പാടെ ഉപേക്ഷിക്കുക, ചിലപ്പോൾ മാത്രം നമസ്കരിക്കുക, മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നമസ്കരിക്കുക, സമയനിഷ്ഠ പാലിക്കാതിരിക്കുക, നമസ്കരിക്കുമ്പോൾ അതിലെ ഒഴിച്ചുകൂടാത്ത ഘടകങ്ങളും നിബന്ധനകളും ഗൗനിക്കാതിരിക്കുക, അന്യചിന്തകളിൽ മുഴുകിക്കൊണ്ട് ബാഹ്യരൂപം മാത്രം കഴിച്ചുകൂട്ടുക, നമസ്കാരത്തിൽ നാവുകൊണ്ട് ചെല്ലുന്ന ദിക്ർ, ദുആ, ഖുർആൻ മുതലായവയുടെ സാരം ഓർക്കാതെയും അറിയാതെയും കേവലം ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക എന്നിവയെല്ലാം തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കുമെന്ന് പറയേണ്ടതില്ല. എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ ഏതാനുമോ ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം ആ നമസ്കാരക്കാരൻ കപട വിശ്വാസികളുടെ ഇനത്തിൽപ്പെട്ടവനാണെന്നുള്ളതിൽ സംശയമില്ല. മഅദല്ലാ, കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ലെന്നും നമസ്കാരത്തിൽ അവർ അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ലെന്നും അതൃപ്തിയോടുകൂടിയല്ലാതെ അവർ ധനം ചിലവഴിക്കുകയില്ലെന്നും അള്ളാഹു വേറെ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളതും ഇവിടെ സ്മരണീയമാകുന്നു. സൂറത്ത് നിസാഅ് 142, സൂറത്ത് തൗബ 54. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്, അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണ്. അതായത് അവൻ സൂര്യനെ നോക്കി കാത്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും, എന്നിട്ട് ഒരു 4 വട്ടം കൊത്തും. അതിൽ അള്ളാഹുവിനെ അല്പമാത്രമല്ലാതെ അവൻ ഓർക്കുകയില്ല. ബുഖാരി മുസ്ലിം. സൂര്യൻ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ ആകുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അസ്തമിക്കുവാൻ പോകുക എന്നത്രേ. അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആരാധിക്കാറുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി അങ്ങനെ പ്രസ്താവിച്ചത്. അപ്പോൾ കപടവിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുമെന്നതിനു പുറമെ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായി തീരുകയും ചെയ്യുന്നു. 4 കൊത്തും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിൻ്റെ കാതലായ വശം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ പാലിക്കാതെയും കോഴി കൊത്തും പോലെ വേഗത്തിൽ ഒരു 4 റക്അത്ത് കുമ്പിടും എന്നത്രേ. അസർ നമസ്കാരത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉദാഹരിച്ചത്. മറ്റു നമസ്കാരങ്ങളുടെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ. 4. അയൽവാസികൾ സാധാരണ അന്യോന്യം പരോപകാരത്തിന് വിട്ടുകൊടുക്കാറുള്ള ചെറുതരം ഉപകരണങ്ങളെ തടയുക അഥവാ അവ മറ്റുള്ളവർക്ക് ഉപയോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. മാഊൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ച വാക്ക്. ഏറെക്കുറെ വ്യത്യസ്തമായ വാചകങ്ങളിലാണെങ്കിലും ആ വാക്കിന് പല മഹാന്മാരും നൽകിയിട്ടുള്ള നിർവചനങ്ങളുടെ സാരമാണ് നാം മേലുദ്ധരിച്ചത്. അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്ന നിലയ്ക്ക് ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള കുടുക്ക, കൊട്ടക്കോരി, മഴു മുതലായ അത്യാവശ്യ വസ്തുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ മാഊൻ എന്ന് പറഞ്ഞിരുന്നതെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ, കൊട്ടക്കോരി, സൂചി എന്നിവയുമാകുന്നുവെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാഊനിനെ പറ്റി പലരുടെയും വാചകങ്ങൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്രകാരം പറയുന്നു: ഇക്രിമ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞത് നന്നായിട്ടുണ്ട്. മേലുദ്ധരിച്ച എല്ലാ പ്രസ്താവനകളും അതിലടങ്ങുന്നു. അവയെല്ലാം ചെന്നെത്തുന്നത് ഒരേ ഒരു വസ്തുതയിലേക്കാണ്, അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നത്രേ അത്. ചുരുക്കി പറഞ്ഞാൽ, താങ്കളുടെ രക്ഷിതാവിനുള്ള പ്രധാന ആരാധനയായ നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും നിത്യോപയോഗ വസ്തുക്കളെ കൊണ്ട് ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യുവാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപടവിശ്വാസികൾ എന്ന് സാരം. അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധനകളുടെ കാര്യത്തിലും ജനങ്ങൾക്ക് നൽകേണ്ടുന്ന സക്കാത്ത് മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകന്മാരായി ചമഞ്ഞേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി ഉദാരമതികളായി പ്രത്യക്ഷപ്പെട്ടെന്നും വന്നേക്കാം. പക്ഷേ ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമല്ല, പേരും കീർത്തിയുമായിരിക്കും അവരുടെ ലക്ഷ്യം. ചിലപ്പോൾ ഏതെങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കാം അത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹുവിങ്കിൽ വിലപ്പോകുകയില്ലെന്ന് സ്പഷ്ടമാണ്. തൻ്റെ കൊട്ടക്കോരി കൊണ്ട് അല്പം വെള്ളം കോരുവാൻ, തൻ്റെ പേന കൊണ്ട് എന്തെങ്കിലുമൊന്ന് എഴുതുവാൻ, തൻ്റെ മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ, തൻ്റെ പറമ്പിൽ കൂടി വല്ല ചുമടും കൊണ്ട് നടന്നു പോകുവാൻ, സ്ഥലം ഒഴിവായി കൊണ്ടുപോകുന്ന തൻ്റെ വാഹനത്തിൽ കാൽനട പോകുന്ന ക്ഷീണിച്ച ഒരു സഹോദരന് അല്പനേരം കയറിയിരിക്കുവാൻ, പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ലേശമൊന്ന് നീങ്ങിക്കൊടുത്ത് മറ്റൊരാൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ, എന്നിങ്ങനെയുള്ള നിസാര കാര്യങ്ങളിൽ പോലും സന്മനസ്സു കാണിക്കാത്ത പലരെയും ധാരാളം കാണാവുന്നതാണ്. പട്ടിണി കൊണ്ടോ മഹാരോഗം മുതലായവ കൊണ്ടോ ഗതിമുട്ടി കഷ്ടപ്പെട്ട് സഹായത്തിന് യാചിച്ചു വരുന്നവരെ നിർദയം ആട്ടിക്കളയുന്നവരും ദുർലഭമല്ല. അതേസമയം അത്തരം വ്യക്തികളിൽപ്പെട്ട ചിലർ പോലും സാധു സംരക്ഷണത്തിനും അഗതി ശുശ്രൂഷക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾക്കോ മറ്റോ വൻ തുകകൾ സംഭാവന നൽകുകയും ചെയ്തേക്കും. ഇത്തരം വമ്പിച്ച ഔദാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയോ പ്രതിഫലമോ ഉന്നം വെച്ചു കൊണ്ടുള്ളതാവാൻ തരമില്ല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുവാൻ അതിൽ വകയുമില്ല. കാരണം അതിൽ അവർക്ക് ഉദ്ദേശശുദ്ധിയില്ലെന്നാണ് അവരുടെ മറ്റു ചെയ്തികൾ തെളിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം ഹൃദയത്തിലേക്കാണല്ലോ. യഥാർത്ഥമായ സേവന തൽപരതയും ഉദാരമനസ്കതയും ഉള്ളവർ സന്ദർഭത്തിനും കഴിവിനും അനുസരിച്ച് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്. വലുപ്പ ചെറുപ്പമോ രഹസ്യപരസ്യമോ മുഹൂർത്ത വ്യത്യാസമോ നോക്കേണ്ടതില്ല, നോക്കുന്നതുമല്ല. വല്ലാഹു ആലം.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മാഊൻ 1-7 വചനങ്ങളെ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ ഹാഖയിലെ ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അൽമായി.
1: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞിളം കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുന്നാസിഅത്തിൻ്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തു നാസിഅത്തിൻ്റെ പാരായണമാണ്. ഇന്ന് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോ തെൻസീൽ വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അൻആം 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 116 കൂടിയ വചനങ്ങളും നാം ആസ്വദിക്കുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു അൻആമിലെ 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 116 കൂടിയ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തുൽ അഹ്സാബ്.

0: ആകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

أن يؤذن لكم إلا أن يؤذن لكم إلى طعام غير ناظرين إناه

فيه لا تدخلوا بيوت النبي لا تدخلوا بيوت النبي

0: ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 68-69 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖാലു ദുഉ ലനാ, ഖാലു ദുഉ, ഖാലു ദുഉ ലനാ, ഖാലു ദുഉ ലനാ. ദാലിന് സുക്കൂന്, ഐന് ദമ്മ്, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദുഉ, ഖാലു ദുഉ ലനാ. പലപ്പോഴും പാരായണത്തിൽ ദാലിനും ഐനും ദമ്മ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖാലു ഉദ്ഉ, ഉദ്ഉ എന്നാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ. ശ്രദ്ധിക്കേണ്ടത് സാക്കിന നൂന് ശേഷം ലാമ്, ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. പക്ഷേ യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ. മാഹി അവിടെ നിർത്തുകയാണെങ്കിൽ മാഹി, അങ്ങനെയാണ് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ മാഹിയ ഖാല ഇന്നഹു എന്നാണ് പറയുക. ഇനി ഖാല ഇന്നഹു, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ, യഖൂലു ഇന്നഹ. ഇവിടെയും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ബഖറത്തുൻ, ബഖ ഖാഫാണ്, ബഖറത്തുൻ ഖ, ബഖറത്ത് അല്ല, ബഖറത്തുല്ല, ബഖറത്തുൻ തൻവീന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാ ഗുന്ന, ബഖറത്തുല്ല, ബഖറത്തുല്ല. ലാ ഫാരിദു വലാ, ഫാരിദുൻ ദാദ്, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ല ഫാരിദുൻ ദ ദി ദു അദ് അദ്. അപ്പോൾ ദാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ല ഫാരിദു വല. അതോടൊപ്പം തൻവീന് ശേഷം വ എന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ല ഫാരിദു വലാ ബിക്റുൻ അവാനുൻ ബൈന ദാലിക്, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇനി വലാ ബിക്ർ അവിടെ നിർത്തുകയാണെങ്കിൽ, വലാ ബിക്, വലാ ബിക്ർ, കൃത്യമായി കാഫ് ഉച്ചരിക്കണം, റാ ഉച്ചരിക്കണം. അതേസമയം വലാ ബിക്ർ എന്ന് ബിക്ർ കാഫിനെ കൽക്കല ചെയ്യരുത്. കൂട്ടി ഓതുകയാണെങ്കിൽ വലാ ബിക്റുൻ അവാനുൻ, ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിക്റുൻ അവാൻ, അവാനും ബൈന, അവാൻ ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഐന് മഖ്റജ്, അവാനും ബൈന. അതോടൊപ്പം അവാനുൻ തൻവീനു ശേഷം ബ, തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് പറയും. അവാനും ബൈന, ബൈന ദാലിക്, നിർത്തുമ്പോൾ ബൈന ദാലിക്, കൂട്ടി ഓതുകയാണെങ്കിൽ ബൈന ദാലിക ഫഫഅലു, ഫഫഅലു, ഫഫഅലു മാ തുമറൂൻ. ഐന ശ്രദ്ധിക്കുക. ഫഫഅലു മാ തുമറൂൻ, ഹംസ, തുമറൂൻ. അടുത്ത ആയത്തിൽ ഖാലു ദുഉ ലനാ, ഇവിടെയും ദാലിന് സുക്കൂൻ, ഐന ദമ്മ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ അല്ല, യുബയ്യിൽ ലനാ. മാ ലൗനുഹ, ഖാല ഇന്നഹു, നൂന് ശദ്ദ്, യഖൂലു ഇന്നഹ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ബഖറത്തുൻ ബഖറ, ബഖറത്തുൻ സഫ്ര, തൻവീന് ശേഷം സ്വാദ്, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ബഖറത്തുൻ, ബഖറത്തുൻ സഫ്ര, ബഖറത്തുൻ സഫ്ര. ഇനി സഫ്ര എന്ന് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. അപ്പോൾ സഫ്ര ഫാഖിഉൽ ലൗനുഹ, ഇങ്ങനെ. ഇനി ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൻ തൻവീന് ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം.
فاقع اللونها تسر എന്നല്ല تسر റായിനെ അധികമായിട്ട് ഒരു പിടപ്പിക്കൽ ശബ്ദം തക്രീർ എന്ന് പറയും, അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. തസുറു നാദിരീൻ അന്നാദിരീൻ, നൂൻ മുശദ്ദഖുന്ന, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം അന്നാദിരീൻ നാദിരീൻ, അവസാനത്തിൽ മദ്ദ് ഇറാദത്തുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 68-69 ആയത്തുകൾ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായമായ സൂറത്ത് ആലിംറാനിലെ 181 മുതൽ 185 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമ്മാദ് ഉസൈയ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ.

പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 506 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ് ഷെയ്ഖ് സാദ് അൽ ഗോമിദി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമർ 1 മുതൽ 18 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന.
1: തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص

منكم ولا يرضى لعباده الكفر وإن تشكروا يرضه لكم

وجعل لله أندادا ليضل عن سبيله قل تمتع بكفرك قليلا قل

0: أب
1: الله أكبر
2: الله أكبر.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമറിലെ 1 മുതൽ 18 കൂടിയ വചനങ്ങൾ ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്ന. തുടർന്ന് ഹറമൈൻ ലൈവിൽ മക്ക മസ്ജിദുൽ ഹറമിലെ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ഖാരിയ, സൂറത്തുൽ അസ്ർ. പാരായണം ചെയ്തത് അഷ് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖാരിയ ഒപ്പം സൂറത്തുൽ അസർ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് വലീദ് അൽ ഷംസാൻ.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയാണ്.

0: നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിൻ്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത്, തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Tune to reality.

0: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈഷ് 1-4 വചനങ്ങളുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
3: അധ്യായം 106, സൂറത്തു ഖുറൈഷ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 4.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ലിഇലാഫി, ഇണക്കിയതിനാൽ, പരിചയപ്പെടുത്തിയതിനാൽ. ഖുറൈശിൻ, ഖുറൈശികളെ.
4: ലിഇലാഫി ഖുറൈശ്,
3: ഖുറൈശികൾക്കു ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ.
5: വചനം 2.
3: ഇലാഫിഹിം, അതായത് അവരെ ഇണക്കിയത്. റിഹ്ലത്ത്, യാത്രക്ക്. അശ്ശിതാഇ, ശൈത്യകാലത്തെ. വസ്സൈഫ്, ഉഷ്ണകാലത്തെയും.
4: ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്,
3: അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്കു ഇണക്കിക്കൊടുത്തത്.
5: വചനം 3.
3: ഫല്യഅബുദു, അതിനാൽ അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്, ഈ വീടിന്റെ റബ്ബിനെ, ഈ മന്ദിരത്തിന്റെ റബ്ബിനെ.
4: ഫല്യഅബുദു റബ്ബ ഹാദൽ ബൈത്,
3: അതിനാൽ അവർ ഈ വീടിന്റെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ.
5: വചനം 4.
3: അല്ലദീ അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനായ. മിൻ ജൂഉ, വിശപ്പിന്, പട്ടിണിയിൽ നിന്ന്. വആമനഹും, അവർക്ക് അഭയം നൽകുകയും ചെയ്ത, സമാധാനം നൽകുകയും ചെയ്ത. മിൻ ഖൗഫ്, ഭയത്തിന്, പേടിയിൽ നിന്ന്. അതെ, അവർക്ക് വിശപ്പിനു ഭക്ഷണം നൽകുകയും അവർക്ക് ഭയത്തിനു സമാധാനം നൽകുകയും ചെയ്തവനെ ആരാധിച്ചു കൊള്ളട്ടെ.
6: ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഖുറൈശികളെ സംബന്ധിച്ചു മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു അധ്യായമാണിത്. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോകാവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരും എന്ന നിലക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തിയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ ജീവിതമാർഗങ്ങളിൽ മിക്കവാറും അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈത്തപ്പഴം മുതലായ ചില ഫലവർഗ്ഗങ്ങളല്ലാതെ സാധാരണ കൃഷിവിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പോരായ്മ നികത്തുവാൻ ഉഷ്ണകാലത്ത് ശാമിലേക്ക് അഥവാ സിറിയയിലേക്ക് വടക്കോട്ടും, ശൈത്യകാലത്ത് യമനിലേക്ക് തെക്കോട്ടും അവർ കച്ചവടയാത്രകൾ നടത്തുമായിരുന്നു. അറേബ്യയുടെ കിടപ്പും ഭൂപ്രകൃതിയും അനുസരിച്ച് ശൈത്യകാലത്ത് വടക്കോട്ടും ഉഷ്ണകാലത്ത് തെക്കോട്ടും യാത്ര ചെയ്യുന്നത് വളരെ വിഷമകരമായതുകൊണ്ടാണ് അങ്ങനെ കാലവും ദിക്കും നിർണയിക്കപ്പെടുന്നത്. അറേബ്യ രാജ്യം മണലാരണ്യങ്ങളും വരണ്ട മലമ്പ്രദേശങ്ങളും നിറഞ്ഞതാകൊണ്ട് തണുപ്പുകാലത്ത് തണുപ്പും ചൂടുകാലത്ത് ചൂടും അസഹ്യമായിരിക്കും. സംഘം ചേർന്നും ആഘോഷപൂർവ്വമായിരുന്നു പ്രസ്തുത യാത്രകൾ. നാട്ടിലെ വിഭവങ്ങൾ കയറ്റുമതി ചെയ്ത് വിറ്റൊഴിക്കലും പകരം ഗോതമ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കൾ നാട്ടിൽ ഇറക്കുമതി ചെയ്യലും ഈ കച്ചവട സംഘങ്ങൾ മുഖേനയായിരുന്നു. ഓരോ യാത്രയും ഒന്ന് രണ്ട് മാസത്തോളം പിടിക്കും. പലപ്പോഴും വഴിമധ്യേ പല അനിഷ്ട സംഭവങ്ങളും സംഘട്ടനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കും. അതിനുള്ള മുൻകരുതലോടെ തന്നെയായിരിക്കും യാത്രാസംഘങ്ങൾ പുറപ്പെടുന്നതും. ഈ യാത്രകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും പരിചയവും നൽകിയതു മുഖേന അള്ളാഹു ഖുറൈശികളെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ആഹാരമാർഗം നൽകുകയും ചെയ്തു. അവർക്ക് അറബികളിലുണ്ടായിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ യാത്രാസംഘങ്ങൾ ഏറെക്കുറെ സുരക്ഷിതങ്ങളുമായിരുന്നു. കൂടാതെ കഅബയുടെ അടുത്ത സ്ഥലങ്ങളിൽ വെച്ച് അക്രമവും സംഘട്ടനവും നടക്കുന്നത് വമ്പിച്ച ഒരു പാതകമായി എല്ലാവരും അംഗീകരിച്ചു വന്നിരുന്നതുകൊണ്ട് സ്വന്തം നാട്ടിലും അവർക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു അവരെ അനുസ്മരിപ്പിക്കുന്നത്. ഖുറൈശികൾക്ക് സിദ്ധിച്ച യോഗ്യതകളും കീർത്തിയും സ്വാധീനവും എല്ലാം തന്നെ സിദ്ധിക്കുവാൻ കാരണം അവർ കഅബയുടെ സംരക്ഷകരും അയൽവാസികളും ആയതാണല്ലോ. അപ്പോൾ എല്ലാ നിലക്കും അവർ ആ വിശുദ്ധ മന്ദിരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുവാനും ബാധ്യസ്ഥരാകുന്നു. ഈ ബാധ്യത അവർ നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് അവരെ അള്ളാഹു ഉത്ബോധിപ്പിക്കുകയാണ്.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈശിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
7: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച്

0: വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ലില്ലാഹി മിൻ അസ്മാഇഹി 90
0: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദം.

0: വിസ്മയം പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 35-ാം വചനമാണ്. ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: الله، لا إله إلا الله يستكبرون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 35-ാമത്തെ വചനമാണ് ഉദിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 34-ാമത്തെ വചനമാണ് അർത്ഥവും വിശദീകരണവും സഹിതം നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുള്ള 35-ാമത്തെ വചനത്തിൽ അള്ളാഹു സത്യനിഷേധികളുടെ സ്വഭാവമായി എടുത്തു പറയുന്ന കാര്യം, ഇന്നഹും, തീർച്ചയായും അവർ, കാനു, അവർ ആയിരുന്നു, ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ എന്നു പറയപ്പെട്ടാൽ, യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുന്നവരായിരിക്കും. സത്യനിഷേധികളുടെ ഒരു സ്വഭാവമായി അള്ളാഹു എടുത്തു പറയുന്നൊരു കാര്യമാണ്, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, ആരാധന അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിക്കുന്നവരായിരിക്കും. ഇവിടെ ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരി രൂപമാണ് യസ്തക്ബിറു. യസ്തക്ബിറു, യസ്തക്ബിറാനി, യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുന്നു, അഹങ്കാരം നടിക്കുന്നു. ഇദാ ഖാലത് ലഹുമുർ റുസുലു ഔ ഗൈറുഹും, പ്രവാചകന്മാരോ അല്ലാത്തവരോ ഈ ആളുകളോട് പറഞ്ഞാൽ, ഹത്ത ഗൈറൽ റുസുലി റുബമ യൻസഹൂനഹും വ യഖൂലൂന ലഹും, മുഫസ്സിരീങ്ങൾ പറയുന്നു, പ്രവാചകന്മാർ അല്ലാത്ത ആളുകളും, പ്രവാചകന്മാരല്ലാത്ത ഉപദേശകന്മാരായ ആളുകളും അവരോട് പറഞ്ഞാൽ, ഖൂലൂ, നിങ്ങൾ പറയുവീൻ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുവീൻ എന്ന് പറഞ്ഞാൽ, വലാക്കിന്നഹും യുജീബൂന ബിഹാദൽ ജവാബിൽ ബാത്തിൽ, അവരുടെ തീർത്തും നിരർത്ഥകമായ അന്യായമായ അവരുടെ മറുപടി ഇപ്രകാരമായിരിക്കും, അഥവാ അഹങ്കാരപൂർവം അവർ തിരിഞ്ഞു കളയും. വ ഖൗലുഹു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹാദിഹിൽ ജുംല ഹിയ കലിമത്തു തൗഹീദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനം അത് കലിമത്തു തൗഹീദാകുന്നു, അഥവാ തൗഹീദിന്റെ കലിമത്താകുന്നു, വചനമാകുന്നു. അല്ലത്തി ദഅത് ഇലൈഹ ജമീഉ റുസുൽ ഖാലല്ലാഹു തആല, ഈ തൗഹീദിന്റെ കലിമത്തിലേക്കാണ് എല്ലാ ദൂതന്മാരും ജനങ്ങളെ ക്ഷണിച്ചത്. അള്ളാഹു സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും, ഇല്ലാ നൂഹി ഇലൈഹ്, ആ ദൂതന് നാം വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു, അത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ. ലോകത്ത് നിയുക്തരായ ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ കാതലായ വിഷയം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമായിരുന്നു, അഥവാ കലിമത്തു തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും എന്താണ്? പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇലാഹുൻ, ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം മഅലൂഹ് എന്നാണ്, അഥവാ അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. ആ ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനയല്ല, ഹുബ്ബൻ വ തഅലീമൻ, നമ്മൾ ഏതൊന്നിനെ ആരാധിക്കുന്നുവോ ആ ആരാധന സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ആരാധിക്കാൻ പാടുള്ളത് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അല്ലദി തഅല്ലഹഹു അൽ ഖുലൂബു വതുനീബു ഇലൈഹി വതഖ്ഷ. മുഫസ്സിറുകൾ പറയുന്നു, എല്ലാ ഹൃദയങ്ങളും അല്ലാഹുവിലേക്ക് മടങ്ങുന്നു, അല്ലാഹുവിലേക്ക് അവലംബിക്കുന്നു, അല്ലാഹുവിലേക്ക് കേദിച്ചു മടങ്ങുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇലാഹ് എന്ന പദം ഭാഷയിൽ ഫിആല് ആണ് അതിൻ്റെ രൂപം. ഫിആൽ അതാകട്ടെ അർത്ഥത്തിൽ മഫ്ഊൽ എന്ന അർത്ഥത്തിലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കപ്പെടുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത് എന്നർത്ഥം. ഭാഷാപരമായി ആ പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഭാഷാ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം അങ്ങനെയാണ്. ഉദാഹരണത്തിന് ബിനാ എന്ന പദം, ആ ബിനാ എന്ന പദത്തിൻ്റെ അർത്ഥം മബ്നിയ്യ് അഥവാ സ്ഥാപിക്കപ്പെട്ടത്, പണിയപ്പെട്ടത് എന്നതാണ്. അതേപോലുള്ള പദങ്ങൾ ഭാഷയിൽ കാണാൻ സാധിക്കും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് തരപ്പെട്ടവൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. മഅന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലായുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇലാഹ് വേറെയും ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ, ഹൈന്ദവർ, ക്രൈസ്തവർ, മറ്റു മതവിശ്വാസികൾ പലരും തങ്ങൾ ആരാധന അർപ്പിക്കുന്ന ശക്തികളെ ഭഗവാനെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ദിവ്യത്വം അവരുടെ മേൽ ചാർത്തുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെക്കുറിച്ചും, അത് മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അല്ലെങ്കിൽ മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ഏത് ആരാധ്യന്മാരാകട്ടെ, മനുഷ്യർ സങ്കൽപ്പിക്കുന്ന ആരാധിച്ചു വരുന്ന ഏത് ആരാധ്യന്മാരാവട്ടെ, അല്ലാഹു ആ ആരാധ്യന്മാരെക്കുറിച്ചുള്ള പരാമർശം സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ വചനത്തിൽ അല്ലാഹു അവയെക്കുറിച്ച് പറയുന്നു. ذالک ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അത് അല്ലാഹുവാകുന്നു സത്യമായിട്ടുള്ളവൻ. വഅന്നമാ യദുഊന മിൻ ദൂനിഹി, അല്ലാഹുവിനു പുറമേ അവർ വിളിച്ചു തേടുന്നവർ, ആ വിളിച്ചു തേടുന്നവർ എന്ന് പറഞ്ഞാൽ ഏത് ശക്തികളുമാകാം, മലായിക്കത്തുകളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതേപോലെ തന്നെ ഏത് വസ്തുക്കളുമാകാം. അല്ലാഹു പറയുന്നു ഹുവൽ ബാത്തിൽ, ആ ആരാധ്യ വസ്തുക്കളെല്ലാം ബാത്തിലാകുന്നു, നിരർത്ഥകമാകുന്നു എന്ന് പറഞ്ഞാൽ ആരാധന അർഹിക്കുന്ന ശക്തികളെ അല്ല. ഇനി ചില പിഴച്ച കക്ഷികൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വ്യാഖ്യാനമായി പഠിപ്പിക്കാറുള്ളത് ആരാധന അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയേണ്ടതിന് പകരം റബ്ബ് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഖാലിഖ് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് അത് അല്ലാഹ് മാത്രമാകുന്നു. ചില ആളുകളാകട്ടെ ലാ ഹാകിമ ഇല്ലല്ലാ, വിധികർത്തൃത്വം അല്ലെങ്കിൽ ഭരണാധികാരി അത് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഈ നിലക്ക് ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ മൗലികമായ അധ്യാപനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ വ്യാഖ്യാനമാകട്ടെ ലാ റബ്ബ ഇല്ലല്ലാ എന്നല്ല, ലാ ഖാലിഖ ഇല്ലല്ലാ എന്നതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നതാകുന്നു. യഥാർത്ഥത്തിൽ തൗഹീദിനെ വിശ്വാസകാര്യം എന്ന നിലക്ക് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അഖീദയുടെ പണ്ഡിതന്മാർ അതിനെ വ്യവച്ഛേദിച്ചത് കാണാൻ സാധിക്കും. തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഇതിൽ സൃഷ്ടിപ്പും അതേപോലെ തന്നെ സംരക്ഷണവും എല്ലാം അല്ലാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ പരാമർശം കാണാം. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ യഥാർത്ഥ വിശ്വാസികളാകുന്നില്ല. അതേപോലെ തന്നെ മറ്റു ഘടകങ്ങളിൽ അല്ലാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു വിഭാഗങ്ങളിലും ആ തരത്തിൽ ഏകത്വം സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ കൃത്യമായി കണിശമായി വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസം കൊണ്ട് മാത്രം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ ആശയം പൂർണ്ണമാകുന്നില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ കഠിനമായി വെറുത്ത ആളുകൾ, ശിർക്ക് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു കാര്യം, അവർ എപ്പോഴും തൗഹീദിനെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അരിശം പൂണ്ടിരുന്നു, അതിൽ വെറുപ്പ് കാണിച്ചിരുന്നു. ഈ വചനത്തിലും അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരം കാണിച്ചിരുന്നു എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയത്. സൂറത്തു ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം. പൂർവ്വപ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കൽപ്പനയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചും മറ്റു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ചും. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക് അസഹ്യമാകുന്നു, വലിയ കാര്യമാകുന്നു, മാ തദുഊഹും ഇലൈ, ഈ പ്രവാചകന്മാർ അവരെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ കാര്യം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്ക് അസഹ്യമാകുന്നു. അപ്പോൾ തൗഹീദിൻ്റെ മൗലികമായ ഭാഗമെന്ന് പറഞ്ഞാൽ, പ്രബോധനത്തിൻ്റെ കാതലായ വിഷയമെന്ന് പറഞ്ഞാൽ, അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മുടെ നാട്ടിൽ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും വളരെ ഘോരമായി സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളിൽ നിന്ന് യാതൊരു എതിർപ്പും നേരിടേണ്ടി വരാറില്ല. എന്താണ് കാരണം? ഖുർആൻ തന്നെ പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന മാ തദുഊഹും ഇലൈ, അംബിയാക്കന്മാർ ഏതൊന്നിലേക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളെ ക്ഷണിച്ചിരുന്നോ ആ കാര്യം അവർക്ക് അസഹ്യമായിരുന്നു. അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 45-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ഇഷ്മഅസ്സത് വെറുപ്പുളവാക്കുന്നു. قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ വെറുപ്പുളവാകുന്നു. وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ അള്ളാഹു അല്ലാത്തവരെക്കുറിച്ച് പറയപ്പെട്ടാലോ, ഇദാഹും യസ്തബ്ഷിറൂൻ, അപ്പോൾ അവർ സന്തുഷ്ടരാകുന്നു. എത്ര കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അത് ഇസ്തിഗാസ എന്ന പേരിലായിരുന്നാലും, തവസ്സുൽ എന്ന പേരിലായിരുന്നാലും, ദുആ എന്ന പേരിലായിരുന്നാലും, ഇബാദത്തിൻ്റെ അംശമായ, ഇബാദത്തിൻ്റെ കാതലായ ഭാഗമായ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. അമ്പിയാക്കളോടും ഔലിയാക്കന്മാരോടും ശുഹദാക്കന്മാരോടുമൊക്കെ പ്രാർത്ഥിക്കാം എന്നാണ് അവർ പറയാറുള്ളത്. മാത്രമല്ല, അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ വാദമാണെന്ന് പോലും ജൽപ്പിക്കുന്ന, ആ നിലയിൽ പോലും സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വ്യക്തമാണ് അള്ളാഹുവിൻ്റെ വചനം. അല്ലാഹു എന്ന് മാത്രം പറഞ്ഞാൽ ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ വെറുപ്പുളവാക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഗണത്തിൽ അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, അല്ലാഹുവിനോടും ബദരീങ്ങളോടും അംബിയാക്കളോടും ഔലിയാക്കളോടും ദുആ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിഷ്ടമാണ്. അള്ളാഹുവിനോടും ദുആ ചെയ്യാം, അതേപോലെ തന്നെ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അംബിയ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സമാധാനമായി. നേരെ മറിച്ച് അള്ളാഹുവോടേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഖുർആനിലെ സൂറത്ത് സുമറിൽ പറഞ്ഞതുപോലെ തന്നെ ആ വെറുപ്പുളവാകുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്നമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ബി ഇഖ്ലാസിൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചാൽ ഫലാബുദ്ദ അൻ യഖ്ദഅ ലി അവാമിരില്ലാഹ്, അങ്ങനെ പറയുന്ന ആൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടൽ അനിവാര്യമാകുന്നു. വലാ യസ്തക്ബിറ, പിന്നെ അഹങ്കരിച്ച് നിൽക്കാൻ അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ പാടില്ല. വമിൻ സമ്മ ജാഅത്ത് നുസൂസുൻ കസീറ, ഈ വിഷയകമായി ധാരാളം പ്രമാണങ്ങൾ, നസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ താൽപ്പര്യപ്രകാരം ജീവിച്ചാളായിരിക്കണം. അതും ഹദീസിൻ്റെ താൽപ്പര്യപ്രകാരം ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അഥവാ മനസ്സറിഞ്ഞ് അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അവൻ സ്വർഗാവകാശിയാകുന്നു. ഇന്നൽ മുനാഫിഖീന യഖൂലൂന, കപടവിശ്വാസികളും ഈ തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്. പക്ഷേ വമഅ ദാലിക് ലാ യദ്ഖുലൂന അൽജന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാത്ത വിശ്വസിക്കാത്തത് കൊണ്ട്, മനസ്സറിഞ്ഞ് വിശ്വസിക്കാത്തത് കൊണ്ട് കേവലം ഒരു അവകാശവാദം മാത്രമായി ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഭാവിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവർക്ക് സ്വർഗത്തിന് അവകാശമില്ല. ലാക്കിന്നൽ മുറാദ് ബിമൻ ഖാലഹ ഖാദിഅൻ ലഹ തഖ്ദിയതൻ ഹാദിഹിൽ കലിമ, ഈ വചനത്തെ കൃത്യമായി അംഗീകരിച്ചും ഉൾക്കൊണ്ടും പറഞ്ഞ ആൾക്കാണ് സ്വർഗപ്രവേശം സാധ്യമാവുക. അതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ വ്യക്തമാക്കിയതുപോലെ ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, തീർച്ചയായും അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നാം ഏവരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ.

0: ശബ്ദവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽ ഹെറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസെറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കെദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بَأْسَكُمْ كَذَلِكَ يُتِمُّ نِعْمَتَهُ عَلَيْكُمْ لَعَلَّكُمْ تُسْلِمُونَ.
1: اللَّهُ അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ,

0: ثم പിന്നെ എന്നിട്ടും യുങ്കിറൂനഹ അവരതിനെ നിഷേധിക്കുന്നു വഅക്തറുഹും അവരിൽ അധികം ആളുകൾ അൽ കാഫിറൂൻ അവിശ്വാസികളത്രേ നന്ദികെട്ടവരാണ്
1: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون
2: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ് അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ
0: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും വചനം 84 വയൗമ ദിവസം നബഅതു നാം എഴുന്നേൽപ്പിക്കുന്ന നിയോഗിക്കുന്ന മിങ്കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിൽ നിന്നും ഷഹീദൻ ഒരു സാക്ഷിയെ തുമ്മലായുദനു പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക് വലാഹും അവരല്ലതാനും യുസ്തഅതബൂൻ ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻലറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45 ആയത്ത് മുതൽ സൂറത്തു ഷൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തു നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠത്തിലാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഉസ്മാനി മുസഹഫിൽ നിന്നും പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദി നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്ഹാഫിലെ പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് നാം കേട്ടത്. അഷ്ഷൈഖ് സഅദ് അൽ ഖോമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഹിഫുലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ലളിതമായി മനഃപാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹിഫുലുൽ ഖുർആനിൽ ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 55 വചനത്തിന്റെ 2 ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിളു ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم.

ولا نسائهن ولا ما ملكت أيمانهن

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. സൂറത്ത് അഹ്സാബിന്റെ 55-ാം വചനത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കൾ മനഃപാഠമായി പഠിച്ചത്. അവതരിപ്പിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. ഇഷ്ടം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോക പ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: പീസ് റേഡിയോ. പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 72-73 വചനങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 71 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് 72-73 ആയത്തുകളാണ് എടുക്കുന്നത്.

വഇദ് ഖതൽതും. വഇദ് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് എന്നല്ല, വഇദ് വഇദ്. ഖതൽതും, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് തൊട്ടുമേലെ ചെറുതാക്കിൻ്റെ ആ ഒരു ഭാഗം ഖതൽതും. നഫ്സൻ തൻവീനാണ്, ശേഷം ഫുന്ന അതിയുടെ അതിൻ്റെ അക്ഷരമാണ്, അതിനെ അവ്യക്തമാക്കി മണിക്കണം. നഫ്സൻ ഫദ്ദാറത്തും. ഇനി ഫദ്ദാറത്തും, ഇതിൽ ഫദ്ദാറ ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഫദ്ദാറത്തും എന്നല്ല, കലകല ചെയ്യരുത്. ഫദ്ദാറത്തും ഫീഹ, സാക്കിനായ മീമിന് ശേഷം ഫദ്ദാറത്തും ഫി, മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഫ ഉച്ചരിക്കണം. ഫദ്ദാറത്തും ഫീഹ. വല്ലാഹു മുഖ്രിജും. വല്ലാഹു മുഖ്രിജുൻ. മുഖ് തൻവീനു ശേഷം മീമ്, ഇദ്ഗാം ബിഗുന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുഖ്രിജും. കുന്തും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും ശേഷം തെക്തുമൂൻ. തെക്ക് അടുത്ത ആയത്തിൽ ഖാഫ് ശ്രദ്ധിക്കണം ഉച്ചാരണം. ഇവിടെ ബാദിന് സുക്കൂൻ, ബാദിൻ്റെ മഖ്റജ് നമുക്കറിയാം, നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് ആയിരിക്കണം. അതുപോലെ അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഫഖുൽ നദ്രി, ഫഖുൽ നദ്, ദാ ദി ദു അദ്, ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ ബിബഅദിഹാ. ഇവിടെയും ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. كذلك يحيي الله الموتى. كذلك كذلك لا كذلك يحيي الله الموتى. يحيي ح തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യുഹീ ലാഹു എന്നല്ല, യുഹീ ലാഹു എന്ന് പറയുമ്പോൾ ഹ ആയി, ഹ മാറി ഹ ആയി, അപ്പോൾ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, മഖ്റജന മാറി, അക്ഷരവും മാറി, ശ്രദ്ധിക്കണം. യുഹ്യില്ല, തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ഹാന കൽക്കലയും ചെയ്യരുത്. യുഹ്യില്ലാഹു എന്നല്ല, യുഹ്യില്ലാഹു അല്ല, യുഹ്യി, യുഹ്യില്ലാഹുൽ, യുഹ്യില്ലാഹുൽ മൗത വയുരീക്കും, വയുരീക്കും ആയാതിഹി. ഇവിടെ വയുരീക്കും സാക്കിനായ മീം, ശേഷം ആയാതിഹി ഹംസ. പലപ്പോഴും ഓതിപ്പോകുന്ന സമയങ്ങളിൽ വയുരീക്കും ആയാതിഹി ഇങ്ങനെ സാക്കിനായ മീമിന് ശേഷം ഇവിടെ ഹംസ വരുമ്പോൾ അധികം ആളുകൾ അങ്ങനെ കൂട്ടി ഓതുമ്പോഴൊക്കെ വയുരീക്കും ആയാതിഹി ഇങ്ങനെ മീമിനെ കൊണ്ട് ഒരു വായന വരാറുണ്ട്, അത് ശ്രദ്ധിക്കണം. വയുരീക്കും ആയാതിഹി ലഅല്ലകും. ലഅല്ലകും ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും തഅഖിലൂൻ. തഅഖിലൂൻ, ഇവിടെ തായിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തഅഖിലൂൻ എന്ന് തായിനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്. തഅഖിലൂൻ അല്ല, ത ത തി തു അത്. തഅഖിലൂൻ, തഅഖിലൂൻ. ഐനും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫ്. അപ്പോൾ തഅഖിലൂൻ. അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്,
തഖിലൂന, തൊട്ട് മുകളിലുള്ള ആയത്തിൽ തെക്തുമൂന, ശേഷം തഖിലൂന. ഇവിടെയൊക്കെ നൂനിന് ഫതഹാണല്ലോ, നമ്മൾ വഖഫ് ചെയ്യുന്നത് കാരണത്താൽ സുക്കൂൻ വരുന്നു. തെക്തുമൂൻ, തഖിലൂൻ. ആയത്തുകളുടെ അധികം ആയത്തുകളുടെയും അവസാനത്തിൽ ഇങ്ങനെ ഈയൊരു വഖഫാണ് ഉണ്ടാവുക. അപ്പോൾ സുക്കൂൻ നൽകിക്കൊണ്ട് നമ്മൾ നിർത്തുന്നു. താൽക്കാലിക സുക്കൂൻ അഥവാ നിർത്തുന്നത് കാരണത്താലാണത് സുക്കൂൻ വരുന്നത്. അതുകൊണ്ടാണ് മദ് ആരദ് ലി സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തുകളുടെ ഖദറിൽ അത് നിർത്താവുന്നതാണ്, ഓതി നീട്ടി നിർത്താവുന്നതാണ്. ഇൻഷാ അല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: السلام عليكم ورحمة الله وبركاته.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 72-73 വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദുൽ ഷുക്കൂറാണ് ഇതുവരെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം, സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽമുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ല അല്ലാഹു വസല്ലം അലാ നബീയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.

0: യുസബ്ബിഹ്ന ബിൽ അശി, യുസബ്ബിഹ്ന ബിൽ അശി വൽ ഇശ്റാഖ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 18-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്നാ സഖർന, നാം കീഴ്പ്പെടു അൽ ജിബാല, പർവ്വതങ്ങളെ, മലകളെ, മഅഹു അദ്ദേഹത്തോടൊപ്പം, യുസബ്ബിഹ്ന അവ തസ്ബീഹ് ചെയ്തുകൊണ്ട് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട്, ബിൽ അഷിയി സന്ധ്യാസമയത്ത്, വൽ ഇഷ്റാഖ് പ്രകാശവേളയിലും അഥവാ രാവിലെയും. സന്ധ്യാസമയത്തും പ്രകാശസമയത്തും തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ നാം കീഴ്പ്പെടുത്തുകയുണ്ടായി. ഇതാണ് ഈ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്നത്. മഹാനായ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കൂടെ പർവ്വതങ്ങളും പറവകളുമൊക്കെ അല്ലാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തിരുന്നുവെന്ന് ഈ സൂറത്തിനും മറ്റു സൂറത്തുകളിലും അല്ലാഹു വ്യക്തമാക്കുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നഹു തആല സഖറൽ ജിബാല തുസബ്ബിഹു മഅഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്താൻ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇന്ദ ഇശ്റാഖി ശംസി, സൂര്യൻ പ്രകാശം പരത്തുന്ന വേളയിൽ, വആഖിരിൻ നഹാർ അതേപോലെ തന്നെ പകലിൻ്റെ അവസാന സമയത്തും. അല്ലാഹു സൂറത്തു സബയിലെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞു, യാ ജിബാലു അവ്വിബി മഅഹു വത്തൈർ, ഹേ പർവ്വതങ്ങളെ, അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന് സ്തോത്ര കീർത്തനം അർപ്പിക്കുവീൻ. വത്തൈർ പക്ഷികളെ, നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് സ്തോത്ര കീർത്തനങ്ങൾ അർപ്പിക്കുവീൻ. വകദാലിക കാനത്തി ത്വൈറു യുസബ്ബിഹു, പർവ്വതങ്ങളെപ്പോലെ തന്നെ പറവകളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. ബി തസ്ബീഹിഹി, അദ്ദേഹം നടത്തുന്ന തസ്ബീഹ്. വ തുറജ്ജിഉ ബി തർജീഇഹി, അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ, അദ്ദേഹത്തിൻ്റെ ഖേദിച്ചു മടങ്ങൽ അവയും കാണിച്ചിരുന്നു. ഇദാ മർറ ബിഹി ത്വൈറു, പക്ഷികൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ പറന്നു പോകുമ്പോൾ, വഹുവ സാബിഹുൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ അവ തസ്ബീഹ് നടത്തുന്നു. ഫസമിഅഹു വഹുവ യതറന്നമു ബിഖിറാഅത്തി സബൂർ, അദ്ദേഹം സബൂർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ പക്ഷികളുടെ തസ്ബീഹ് അദ്ദേഹം കേട്ടിരുന്നു. ലാ തസ്തതിഉ ദഹാബ ബൽ തഖിഫു ഫിൽ ഹവാ, പക്ഷികൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പ്രകീർത്തനം കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് അവ അന്തരീക്ഷത്തിൽ നിൽക്കും, വായുവിൽ നിൽക്കും, അത് മുറിച്ചു കടക്കാൻ അവർക്ക് കഴിയാറില്ല. അദ്ദേഹത്തിൻ്റെ തസ്ബീഹിൽ അവർ ആകൃഷ്ടരായിരുന്നു. ആ തസ്ബീഹ് അദ്ദേഹം അവരെ പിടിച്ചു നിർത്തിയിരുന്നു. വ തുസബ്ബിഹു മഅഹു വ തുജീബുഹു അൽ ജിബാലു അശ്ശാമിഖാത്, പറവകളെപ്പോലെ തന്നെ പർവ്വതങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുത്തിരുന്നു. തുറജ്ജിഉ മഅഹു വ തുസബ്ബിഹു തബ്അൻ ലഹു, അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പക്ഷികളും പർവ്വതങ്ങളും ഒക്കെ തസ്ബീഹിൽ ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഇഷ്റാഖ് നമസ്കാരത്തെക്കുറിച്ചും ദുഹ നമസ്കാരത്തെക്കുറിച്ചും ഈ വചനത്തിൽ പരാമർശമുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിരീങ്ങൾ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. വഹുവ യഖൂൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് ഉദ്ധരിക്കുകയാണ്, ലഖദ് ഖറഅ്തു മാ ബൈന ലൗഹൈനി മാ അറഫ്തു സലാത്ത ദുഹ ഇല്ലൽ ആൻ, ഈ പരാമർശം കണ്ടപ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു നിസ്കാരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. യുസബ്യഹ്നബിൽ അഷിയി വൽ ഇഷ്റാഖ്, അവ പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും തസ്ബീഹ് നടത്തിയിരുന്നു. വകുന്തു അഖൂലു ഐന സ്വലാത്തുൽ ഇഷ്റാഖ് വകാന ബഅദ യഖൂൽ സ്വലാത്തുൽ ഇഷ്റാഖ്. അദ്ദേഹം പറയുമായിരുന്നു, എവിടെയാണ് ഈ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വമിൻ ശിദ്ദത്തി ഇനാബത്തിഹി ലിറബ്ബിഹി, അദ്ദേഹം തൻ്റെ റബ്ബിലേക്ക് അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങിയിരുന്നതിനാൽ, വിനയാന്വിതനായിരുന്നതിനാൽ, വ ഇബാദത്തിഹി, അദ്ദേഹം അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്തിരുന്നതിനാൽ, അൻ സഖറല്ലാഹു അൽ ജിബാല മഅഹു, അള്ളാഹു പർവ്വതങ്ങളെ അദ്ദേഹത്തിന് വിധേയമാക്കി കൊടുത്തു. തുസബ്ബിഹു മഅഹു ബിഹംദി റബ്ബിഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അവ സ്തോത്ര കീർത്തനം നടത്തുകയും ചെയ്തു. ബിൽ അഷിയി വൽ ഇഷ്റാഖ്, പ്രഭാതത്തിലും അതേപോലെ തന്നെ പ്രദോഷത്തിലും. അവ്വലുൻ നഹാരി വ ആഖിരിഹി, അവ്വലൻ നഹാരി വ ആഖിരിഹി, പകലിൻ്റെ ആദ്യത്തിലും അവസാനത്തിലും. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന കുല്ല ഷൈഇൻ ഖാദിഉൻ ലി അംരില്ലാ, അത്വൈറു അല്ലത്തി തുസബ്ബിഹു ഫിൽ ഹവാഇ, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് വിനയം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. പക്ഷികൾ അവ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു. ഖാദിഉൻ ലി അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനയാന്വിതരായി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവയാകുന്നു. വഹാദാ ഹുവ മാ അക്കദഹുല്ലാഹു ഫീ ഖൗലിഹി, അല്ലാഹു സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യം ഇതിനെ ശക്തിപ്പെടുത്തുന്നു. അതെന്താണ് ആ വചനം? അവലം യറൌ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവർ കണ്ടില്ലേ, പക്ഷികളെ അവർ കണ്ടില്ലേ, അവർക്ക് മീതെ പറന്നുകൊണ്ടിരിക്കുന്ന. സ്വാഫാത്തിൻ വയഖ്ബിദുൻ, ചിറക് നിവർത്തിക്കൊണ്ടും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടും. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പരമ കാരുണ്യകനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. ആ വചനത്തിൽ പറവകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നു എന്ന് പരാമർശമുണ്ടെന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. അന്നൽ ജിബാല വത്വൈറ തുസബ്ബിഹു മഅ ദാവൂദ് അലൈഹിസ്സലാം, പറവകളും അതേപോലെ തന്നെ പർവ്വതങ്ങളും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ തസ്ബീഹ് നടത്തിയിരുന്നു. വത്തുറജ്ജിഉ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങേയറ്റം വിനയാന്വിതരായി വിനയം പ്രകടിപ്പിച്ചിരുന്നു. ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, കുല്ലുല്ലഹു അവ്വാബ്, അവയെല്ലാം തന്നെ പർവ്വതങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷികളാകട്ടെ എല്ലാം തന്നെ, കുല്ലുല്ലഹു, എല്ലാം അദ്ദേഹത്തിലേക്ക്, അവ്വാബ്, മടക്കം അഥവാ വിനയം ഉള്ളതാണ്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അനുധാവനം ചെയ്തുകൊണ്ട് അവയും വിനയം കാണിച്ചിരുന്നു എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണെന്നും ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അചേതന വസ്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ പർവ്വതങ്ങൾ, ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ, അവ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതീവ ദുർബലന്മാരായ മനുഷ്യർ തങ്ങളുടെ അഹങ്കാരം കൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ തല കുനിക്കാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ വിസമ്മതിക്കുന്നു എന്നത് എന്തുമാത്രം അത്ഭുതകരമാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. തീർച്ചയായും അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിനെ പ്രകീർത്തിക്കുവാൻ ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏത് മനുഷ്യനും അവൻ തയ്യാറാകും എന്നത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് 19-ാമത്തെ വചനം, വത്വൈറു മഹ്ഷൂറതൻ കുല്ലുല്ലഹു അവ്വാബ്, വത്വൈറു, പക്ഷികളെയും, മഹ്ഷൂറതൻ, ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ കുല്ലുല്ലഹു എല്ലാം തന്നെ അദ്ദേഹത്തിലേക്ക് അവ്വാബ് മടക്കം അഥവാ വിനയം ഉള്ളതാകുന്നു. ഒരുമിച്ചു കൂട്ടപ്പെട്ട നിലയിൽ പക്ഷികളെയും കീഴ്പ്പെടുത്തി എല്ലാം തന്നെ അദ്ദേഹത്തോട് മടക്കം അഥവാ വിനയം ഉള്ളവയായിരുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. 19-ാമത്തെ വചനത്തിൽ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വത്വൈറു മഹ്ഷൂറത്തൻ ഐ മഹ്ബൂസത്തൻ ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവയാകുന്നു. പക്ഷികൾ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവയാണ്, തടഞ്ഞു വെക്കപ്പെട്ടവയാണ്. കുല്ലുല്ലഹു അവ്വാബ് എല്ലാം അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്നവയാണ്, മടക്കം കാണിക്കുന്നവയാണ്. ഐ മുത്തീഉൻ യുസബ്ബിഹു തബഅൻ ലഹു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പിന്തുടർന്നുകൊണ്ട് അവയും സ്തോത്ര കീർത്തനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തബരി റഹ്മത്ത് പറയാണ്, യഖൂലു തആലാ ദിക്റുഹു വസഖർന ത്വൈറ യുസബ്ബിഹുന മഅഹു മഹ്ഷൂറത്തൻ ബിമഅന മജ്മൂഅത്തൻ ലഹു. എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയ നിലയിൽ അല്ലാഹ് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ കാന ഇദാ സബ്ബഹ അജാബത്തുഹുൽ ജിബാലു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തസ്ബീഹ് നടത്തുമ്പോൾ പർവ്വതങ്ങൾ അതിൽ പങ്കെടുക്കും, അവർ ഉത്തരം നൽകും. വജ്തമഅത് ഇലൈഹി ത്വൈറു, പക്ഷികൾ അദ്ദേഹത്തിലേക്ക് സമ്മേളിക്കും, സംഘടിക്കും. ഫസബ്ബഹത് മഅഹു വജ്തിമാഉഹ ഇലൈഹി കാന ഹശ്റുഹ ഫീമാ മദാ. അങ്ങനെ ആ പർവ്വതങ്ങൾ അതേപോലെ തന്നെ പക്ഷികളും അദ്ദേഹത്തിലേക്ക് ഒരുമിച്ച് കൂടും, അഥവാ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹിൽ പങ്കെടുക്കുമെന്നാണ് വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ മുഫസ്സിർ നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, അത്വൈറു മഹ്ഷൂറത്തൻ മഅഹു മജ്മൂഅത്തുൻ കുല്ലും മിനൽ ജിബാലി വത്വൈരി ലില്ലാഹി തആല. അദ്ദേഹം തസ്ബീഹ് നടത്തുമ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൂടും. അവ്വാബുൻ അഥവാ ഇംതിസാലൻ ലിഖൗലിഹി തആല, അള്ളാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടക്കം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. അല്ലേ, മനുഷ്യരാണല്ലോ കൽപ്പന പാലിക്കാൻ വിമുഖത കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത്. എന്നാൽ ഈ പർവ്വതങ്ങൾ, അചേതന വസ്തുക്കളെന്ന് വിചാരിക്കുന്ന പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട്, അതാണ് ഇംതിസാലൻ ലിഖൗലിഹി തആല എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലാഹുവിൻ്റെ കൽപ്പന? യാ ജിബാലു അവ്വിബി മഅഹു വത്വൈർ, ഹേ പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ സ്തോത്ര കീർത്തനം നടത്തുക, ഖേദപൂർവം അല്ലെങ്കിൽ വിനയത്തോടുകൂടി മടങ്ങുക. വത്വൈർ പറവകളെ, ഈ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അവ അങ്ങനെ ചെയ്യുന്നത്. ഫഹാദിഹി മിന്നത്തുല്ലാഹി അലൈഹി ബിൽ ഇബാദ, ഇത് അള്ളാഹുവിനെ, അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു അനുഗ്രഹമാകുന്നു. ഇബാദത്ത് കൊണ്ട്, അദ്ദേഹം നിർവഹിച്ചിരുന്ന ഇബാദത്ത് കൊണ്ട്. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കൂടെ പർവ്വതങ്ങളും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കിക്കൊണ്ട് പർവ്വതങ്ങളും പറവകളുമൊക്കെ സ്തോത്ര കീർത്തനം നടത്തിയിരുന്നു എന്നാണ് ഈ വചനങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. തുടർന്ന് 20-ാമത്തെ വചനം, വശദദ്നാ മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്നാ, നാം ശക്തമാക്കുകയും അഥവാ ബലപ്പെടുത്തുകയും ചെയ്തു. മുൽകഹു, തൻ്റെ ആധിപത്യം രാജത്വം. വആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. അൽ ഹിക്മത, വിജ്ഞാനം, തത്വജ്ഞാനം അല്ലെങ്കിൽ യുക്തി. വഫസ്ലൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ തീരുമാന വൈഭവം അല്ലെങ്കിൽ നിർണായകമായ ഭാഷണം, അഥവാ അദ്ദേഹത്തിൻ്റെ ഭരണാധിപത്യത്തെ നാം ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് വിജ്ഞാനവും നിർണായക ഭാഷണവും നൽകുകയും ചെയ്തു. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അള്ളാഹു അനുസ്മരിക്കുകയാണ്. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, വശദദ്ന മുൽക്കഹു ഐ ജഅൽനാ ലഹു മുൽക്കൻ കാമില, പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. മിൻ ജമീഇ മാ യഹ്താജു ഇലൈഹിൽ മുലൂക്കു, ഏത് രാജാക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള തരത്തിൽ പരിപൂർണമായ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തു. ഖാല ഇബ്നു അബി നജീഹ് അൻ മുജാഹിദിൻ കാന അഷദ്ദു അഹ്ലി ദുനിയാ സുൽത്താനാ, ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരിൽ അധികാരികളിൽ ശക്തമായ അധികാരത്തിന് ഉടമയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. നാസിറുദ്ദീൻ അസ്സഅദി റഹ്മത്തു പറയുന്നു, ثم ذكر منته عليه بالملك العظيم فقال, പിന്നെ അള്ളാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹം അള്ളാഹു അനുസ്മരിപ്പിക്കുന്നു. വശദദ്ന മുൽക്കഹു ഐ ഖവ്വൈനാഹു ബിമാ അഅ്തൈനാഹു മിനൽ അസ്ബാബി വകസറത്തുൽ അദദി വൽ ഉദദി അല്ലതി ബിഹാ ഖവ്വല്ലാഹു മുൽക്കഹു ثم ذكر منته عليه بالعلم, അഥവാ നാം അദ്ദേഹത്തെ രാജ്യത്വം കൊണ്ട് ശക്തിപ്പെടുത്തി. അതെന്താണ്? എണ്ണസംഖ്യ കൊണ്ടും അതേപോലെ തന്നെ വണ്ണം കൊണ്ടും നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. പിന്നെ അള്ളാഹു അദ്ദേഹത്തിന് ചെയ്ത അനുഗ്രഹമായ വിജ്ഞാനത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വആതൈനാഹുൽ ഹിക്മ, നാം അദ്ദേഹത്തിന് ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം നൽകി. ഐ അന്നുബുവ്വത്ത വൽ ഇൽമൽ അദീം, പ്രവാചകത്വവും അതിമഹത്തായ അറിവുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വഫസ്സുലൽ ഖിതാബ്, അള്ളാഹു ചെയ്ത അനുഗ്രഹമായ മറ്റൊരു കാര്യം അള്ളാഹു പറയുന്നു, സംസാര വൈഭവം, തീർപ്പ് കൽപ്പിക്കാനുള്ള സംസാര വൈഭവം നാം അദ്ദേഹത്തിന് നൽകി. അതെന്താണ്? മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസ്സുലൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുസൂമാത്തി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, തർക്കങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംസാര വൈഭവം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഉസൈമി റഹ്മത്ത് പറയുന്നു, വശദദ്ന മുൽക്കഹു ഐ ഖവ്വൈന മുൽക്കഹു, അദ്ദേഹത്തിന് നാം അധികാരം ശക്തിപ്പെടുത്തി കൊടുത്തു. ലിഅന്ന ശദ്ദ യഅതി ബിമഅനാ അത്തഖ്വിയ, ശദ്ദ് എന്നത് ശക്തിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പ്രയോഗിച്ച് കാണാം. സൂറത്തുൻ നബയിലെ 12-ാമത്തെ വചനത്തിൽ കാണാം, وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَبَنَيْنَا فَوْقَكُمْ, നിങ്ങൾക്കു മീതെ നാം പണിയുകയും ചെയ്തു. سَبْعًا شِدَادًا, ശക്തമായ ഏഴെണ്ണത്തെ, ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ശദദന എന്നത് അല്ലെങ്കിൽ ഷിദാദ എന്നത് ശക്തി അറിയിക്കാനാണ് അള്ളാഹു പ്രയോഗിച്ചത്. അതുപോലെ തന്നെ തഫ്സീറിൽ കാണാൻ സാധിക്കും, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖവ്വ മുൽക ദാവൂദ ബിമാ ദക്കർനാ ബിത്തഖ്വിയത്തിൽ മഅനവിയ വൽ ഹിസ്സിയ, പ്രത്യക്ഷമായും പരോക്ഷമായും അല്ലെങ്കിൽ ഭൗതികമായും ആത്മീയമായും എല്ലാ നിലക്കുമുള്ള തഖ്വിയത്ത് ശക്തിപ്പെടുത്തൽ അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അതുപോലെ തന്നെ അന്ന തഖ്വിയത്തൽ മുൽക്ക് മിൻ അക്ബരി ഔസാഫിൽ മലിക്കി, ഒരാൾക്ക് രാജ്യത്വം കൊണ്ട് ശക്തി നൽകുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാകുന്നു. അല്ലത്തി യതമത്തഉ ബിഹാ ലി അന്നല്ലാഹു തആല മന്ന ബിഹാ അലാ ദാവൂദ് അലൈഹിസ്സലാം ഫി ഖൗലിഹി വശദദ്നാ മുൽക, ആ അള്ളാഹുവിൻ്റെ വചനത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു രാജ്യത്വത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയാന്വിതരാകാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം സന്നദ്ധരാവുക. ഈ അചേതന വസ്തുക്കളെന്ന് നമ്മൾ കരുതുന്ന പർവ്വതങ്ങളും അതേപോലെ തന്നെ ബുദ്ധിയില്ലാത്ത പറവകളും എല്ലാം തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നന്ദി കെട്ടവരാണെന്നതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. അള്ളാഹു കൂടുതൽ നന്ദിയുള്ളവരായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 18 മുതൽ 20 വരെയുള്ള വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് കുട്ടി സലഫി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആൻ.

0: ഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്. നിയന്ത്രിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ എൻ്റെ കൊച്ച് അനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാ ദിവസവും ഈയൊരു സമയത്ത് ടെലിഗിസിൻ്റെ കേൾവിക്കായി ശബ്ദം ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറെടുത്തു നിൽക്കുന്ന കൂട്ടുകാരെ, പതിവ് പോലെ ഇന്നും നമ്മൾ ടെലിഗിസ് ആരംഭിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടുകൂടി ഇന്ന് നമ്മോടൊപ്പം ചേരാനിരിക്കുന്ന ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
3: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്?
4: അഹമ്മദ് മുഹ്തദി.
3: അഹമ്മദ് മുഹ്തദി, മാഷാല്ലാ, നല്ല പേരാണല്ലോ. ആരാ മോനിക്ക് പേരിട്ടത്? ഇപ്പട്ടതാണ് അല്ലേ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യണേ? ഇപ്പാക്ക് എന്താ ജോലി? മാഷാണ്. ഏത് സ്കൂള്? എവിടെ? ആ, എന്തിന്റെ മാഷാണ്?
4: മലയാളം.
3: മലയാളം, ഓക്കെ. ഏതോ
4: ബി
3: എസ് സി മലയാളം, ഓക്കെ. പിന്നെ മോനെ മദ്രസയിൽ പഠിക്കണ്ടോ? ഏതെവിടെയാ? എവിടെയാണ്? ഐക്കരപ്പടിയുണ്ട്. ഏത് മദ്രസയാണ്? ഏത്? സലഫിയ. എത്ര ക്ലാസ്സിലാ? ആറില്. സ്കൂളിൽ എത്ര ക്ലാസ്സിലാ? ആറിൽ തന്നെയാണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത്? ഉപ്പയും. ആ, ഇപ്പൊ മോനാണ് ഇപ്പൊ ആണായിട്ടുള്ളത്. വീട്ടിലെ സ്റ്റാർ മോനാണ്. അഹമ്മദ് മുഹ്തദി, വീട്ടിലെ സ്റ്റാർ മോനാണിപ്പോ. ഓക്കെ, ശരി, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. അവസാനത്തെ ജുസ്ഇൽ നിന്ന് 3 ചോദ്യമാണ്. ഓക്കെ, മോന് ടെലിഗിസ് കേൾക്കാറുണ്ടോ? ആ, ടെലിഗിസ് കേൾക്കണം. അതുപോലെ കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ, പൂമരത്തണൽ.
4: 500 കേൾക്കാറുണ്ട്.
3: അത് ഉപ്പിയും കേൾക്കാറുണ്ട്.

ഉമ്മയൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? ആ, അപ്പം മോനും കേൾക്കാറുണ്ട്. കുട്ടികൾക്ക് മാത്രമായിട്ട് കഥയും പാട്ടും നല്ല രസമുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ. പൂമരത്തണലിൽ, സ്റ്റാർ ക്വസ്റ്റ്, ഈ മദ്രസ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളും കഥകളും ഇതൊക്കെ പറയുന്ന നല്ല രസമുള്ള പ്രോഗ്രാമുകളുണ്ട്. മോന് കേൾക്കണം കേട്ടോ. ആ, കൂട്ടുകാരോടൊക്കെ അതൊക്കെ കേൾക്കാൻ പറയണം. എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതാ, അത് ഏത് സൂറത്തിലാണെന്ന് മോന് പറയാം. ആയിക്കോട്ടെ, ശരി.

0: അഹ്മദ് മുഹ്തദി. ഏതാണ്? അടുത്ത ആഴ്ച കൂടി ഓതണോ? അടുത്ത ആഴ്ച കൂടി ഓതണോ? إِنَّهُ ظَنَّ أَن لَّن يَحُورَ بَلَى إِنَّ رَبَّهُ كَانَ بِهِ بَصِيرًا فَلَا أُقْسِمُ بِالشَّفَقِ وَاللَّيْلِ وَمَا وَسَقَ. كتيو ഇൻഫിത്താറ് അല്ലെന്നാ തോന്നുന്നു കേട്ടോ. ഒന്നുകൂടി ആലോചിച്ച് പറ. ഒന്നുകൂടി ആലോചിച്ച് പറയൂ മോനെ. ഏതാവും പോ കൊറേ നേരം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊറേ കുട്ടികൾ വിളിക്കുന്നുണ്ടല്ലോ. ആ അങ്ങനെ കൊറേ നേരം ആലോചിക്കാൻ പറ്റൂല. ഉറപ്പിച്ചു പറയണം. ആക്കാണോ ഈക്കാണോ എന്ന് ചോദിക്കാൻ പാടില്ല, ഉറപ്പിച്ചു പറയണം. ഇജ്ജി പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഒന്ന് ശരിയാണ്, പക്ഷെ അതിലേതാന്ന് ഉറപ്പിച്ച് പറയണം. ഉറപ്പിച്ചോ? എന്നാ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. എന്നാ ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ കിടക്കാം കേട്ടോ. ഇനി ചെറിയൊരു സുഹൃത്ത് നോക്കാം, അപ്പം മോനക്ക് സന്തോഷാവും. ചെറുതാ വലുതാണ്ട്. അഹ്മദ് മുഹ്തദി, ചെറിയ സുഹൃത്തിന് ചോദിക്കണോ വലിയ സുഹൃത്തിന് ചോദിക്കണോ? മോന് പറയുന്നതിനനുസരിച്ച് ചോദിക്കാം. ചെറുതോ? ശരി, ആയിക്കോട്ടെ. എന്നാൽ ചെറിയൊരു സൂറത്ത് നിന്നാണ്. പിന്നെ ഞാൻ ഓതുന്ന സൂറത്തിൻ്റെ ആയത്തിൻ്റെ മുകളിലുള്ള ആയത്താണ് ഓതേണ്ടത്. അതായത് ഞാൻ നാലാമത്തെ ആയത്ത് ഓതണമെങ്കിൽ മോൻ എത്രാമത്തെ ആയത്ത് ഓതണം? മൂന്ന്. ഓക്കെ, അപ്പോൾ എന്നാൽ ചെറിയ സൂറത്ത് നിന്നാണ് മോന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെറുതാണ് ഓതണം കേട്ടോ. لقد خلقنا الإنسان في أحسن تقويم. رأيت من وضعنا؟ لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين. കിട്ടും എനിക്ക് തോന്നണുണ്ട് നിനക്ക് മോനിക്ക് കിട്ടുമെന്ന്. ഒരു ക്ലൂ തരട്ടെ, ഞാൻ ഏത് സൂറത്താന്ന് പറഞ്ഞുതരാ. ഇനി ക്ലൂ ചോദിക്കേട്ടോ. സൂറത്തുത്തീൻ. സൂറത്തുത്തീൻ. ഓക്കെ, ഇനി ബാക്കി ഓത് നോക്കട്ടെ. ഓതിക്കോ. ഓക്കെ, ഉത്തരം ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. അഹ്മദ് മുഹ്തദി ആറാം ക്ലാസ്സിലല്ലേ പഠിക്കണേ? മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
1: റമീസ്.
0: റമീസ്? റമീസ് നല്ല അടിക്കാരനാ? എഴുത്തുകാരനാ? മനസ്സിലായില്ല. ആ വിറ്റുകാരനല്ലേ, തമാശക്കാരനല്ലേ. അപ്പൊ മോനിക്ക് തമാശ ഭയങ്കര ഇഷ്ടാണ്. ആ ആയിക്കോട്ടെ. മോനിക്ക് അപ്പോ ആരാവാനാ ഇഷ്ടം വലുതാകുമ്പോ?
1: ഒരു ഡോക്ടറോ എഞ്ചിനീയറോ എന്തേ ആയി.
0: ആ അത് തമാശ പറഞ്ഞാണോ? അഹമ്മദ് മുഹ്തദി
1: ആ
0: മോന് ഭയങ്കര വിറ്റാണല്ലോ. അപ്പൊ ഏതായാലും മോന് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നത് ഒരായത്തിന്റെ ബാക്കി മോന് ഓതിയാ മതി, അപ്പൊ എളുപ്പമാണ്. فأخذه الله نكال الآخرة والأولى. فأخذه الله نكال الآخرة والأولى. ഒരായ കൂടി ഓതണോ? إن في ذلك لعبرة لمن يخشى. അതൊരു കിട്ടാത്ത ചോദ്യായില്ലേ. ശേ മോനെ കിട്ടുന്ന എനിക്ക് തോന്നണം കേട്ടോ. കിട്ടുവോ? ഇനിയിപ്പോ ആലോചിച്ച് നിന്നാലേ വേറെ കുട്ടികൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യ? അപ്പൊ അഹമ്മദ് മുഹ്തദി സാരല്ല, ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിളിച്ച് പിന്നെ അടുത്ത ഈ സമയങ്ങളിൽ വിളിച്ച് ഇനി സമ്മാനം നേടാം. ഓക്കെ.
2: ഒന്നുകൂടി ഓതണോ
0: ആ എന്നാ ഇനി നമുക്ക് മോനെ ഒന്നുകൂടി നന്നായി പഠിച്ചിട്ട് അടുത്ത അവസരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ആയിക്കോട്ടെ. ഇൻഷാല്ലാ മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ എന്തായാലും നടക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം. മോനെ എല്ലാ പ്രോഗ്രാമുകളും ഇതുപോലെ ടെലിഗ്രിസൊക്കെ കേട്ട് ഖുർആനൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഐക്കരപ്പടിയിലുള്ള 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് മുഹ്തദി എന്ന കൂട്ടുകാരനായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം ടെലിഗസിൽ പങ്കെടുത്തത്. നിർഭാഗ്യവശാൽ 3 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയാൻ അഹമ്മദ് മുഹ്തദിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും മോന് നന്നായി ഖുർആൻ പാരായണം ചെയ്തു. അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രൂപത്തിൽ എല്ലാ സംസാരങ്ങളും അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ നന്നായിരുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ വിളിച്ച് സമ്മാനം നേടാൻ മോൻക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത നമ്മുടെ സംസാരിക്കാനെത്തുന്ന നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് ആണ്. ആരാ വിളിക്കുന്നത്? റഷാദ്. എവിടുന്നാണ്? പത്തപ്പിരിയം. റഷാദ് മോൻ 3-ാം ക്ലാസ്സിലെ പഠിക്കുന്നത്? ഏത് സ്കൂളാ? പത്തപ്പിരിയം. മദ്രസയിൽ പഠിക്കുന്ന? എന്താ മോനെ അവിടുന്ന് കുറെ ശബ്ദം കേൾക്കണ്ട? മോന് കുറച്ചുനാട് മാറി നിൽക്കുക. ആരുടെ ശബ്ദം കേൾക്കണത്? താത്താനത്ത് കുറച്ചു നേരം ഉണ്ടാക്കാൻ പറ കേട്ടോ. ഞാൻ പീസ് റേഡിയോ ഒക്കെ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടണം. അപ്പോൾ താത്ത കുറച്ചു നേരം ഉണ്ടാക്കിന്നാണ്. ആ അപ്പം ശബ്ദം കേൾക്കില്ല കേട്ടോ. അപ്പം മദ്രസയിൽ 3-ാം ക്ലാസ്സിലെ പഠിക്കുന്ന? 5-ൽ. ഏത് മദ്രസയിലാ?
3: മുർഷിദിലാണ് മദ്രസ.
0: ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്? അനിയനും അനിയൻ എത്രാം ക്ലാസ്സിലാ?
1: ഒന്ന് നാലാം ക്ലാസ്സിനും മറ്റേ ചെറുതാണ്.
0: കുട്ടി അനിയത്തി UKG. ചെറിയ അനിയന് എത്ര എത്ര ആയി?
1: ഒരു വർഷമായോ?
0: നടക്കുകയോ ചെയ്യോ? നടക്കാനായിട്ടില്ല. എന്റെ പേര് വിളിക്കലുണ്ടോ? ഏതായാലും പീസ് റേഡിയോക്ക് വിളിച്ച് കിട്ടി. നമുക്ക് ടെലികിസിന്റെ മൂന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കല്ലേ. അതിനു മുമ്പ് പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഇടക്ക് ഏതൊക്കെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ട്? അന്നൂറ് അത് ഉമ്മയും വാപ്പയൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ മോന് കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ പൂമരത്തണലിൽ, അതിൽ പാട്ടും ആ സ്റ്റാർ ക്വസ്റ്റ്, ഈ മദ്രസ, അതൊക്കെ കേൾക്കണം കേട്ടോ. കൂട്ടുകാരോടൊക്കെ കേൾക്കാൻ പറയണം. അതിലൊക്കെ നല്ല നല്ല പാട്ടും കഥയും അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന നല്ല പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഉമ്മാനത്തും വാപ്പാനത്തും അതൊക്കെ വെച്ചേരാൻ പറയണം കേട്ടോ. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ. أعوذ بالله من الشيطان الرجيم فألهمها فجورها وتقواها
1: بسم الله الرحمن الرحيم فألهمها فجورها وتقواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها.
0: رشاد من ചെറിയ എന്ന് രണ്ടായത് വിട്ടു തോന്നുന്നുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖവാഹ
1: വഖദ് ഖാബ മാ ദസ്സാഹ ഇദിൻ ബഅസ അഷ്ഖാഹ കദ്ദബത് സമൂദ് ബിതഖവാഹ ഇദിൻ ബഅസ അഷ്ഖാഹ ഖാല ലഹു.
0: ഓക്കെ ഓക്കെ. മാ റസാദ് മോനെ, മോനെ ഖുർആൻ കേൾക്കാറുണ്ടോ? ആ, മോൻ്റെ ഓത്ത് ശൈലി കാണുമ്പോഴേ പിന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല ഓത്താണ് കേട്ടോ. ആരുടെ ഓത്താ കേൾക്കാറുള്ളത്? സുദേശിൻ്റെ. സുദേശിൻ്റെ അതേപോലെ മോൻ്റെ ഓത്ത് ആവണുണ്ടല്ലോ. വലുതാവുമ്പോൾ സുദേശിനെക്കാളും ഉഷാറാവോ? ഇൻഷാല്ലാ നന്നായി ഓതണം കേട്ടോ. പിന്നെ ഖുർആൻ മനപ്പാഠം പഠിക്കണുണ്ടോ? എവിടുന്നാ പഠിക്കണേ? ബക്ര മുതൽ പഠിക്കണുണ്ട്. ബക്ര ഏതുവരെ പഠിച്ചപ്പോ? റിപ്പീറ്റ് ആണ്. ഫുള്ള് കഴിഞ്ഞിക്കണോ? ഖുർആൻ ഫുള്ള് കഴിഞ്ഞിക്കണോ? മാഷാല്ലാ. എന്നാ ഞാൻ ഒരു ആയത്ത് ഓതട്ടെ, അതിന് ബാക്കി ഓതുമോ? കിട്ടുമോ? എവിടുന്നാണ് പഠിച്ചത്? എടക്കരയിരുന്നു അല്ലേ. ഓക്കെ, എന്നാ ഞാൻ ഇത് ചോദ്യമായിട്ട് കൂട്ടണ്ട, വെറുതെ ഒരു ചോദ്യം കേട്ടോ.

0: من الأرض.
1: أم لهم شرك في السماوات والأرض ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين.
0: ومن أضل
1: ومن أضل
0: ومن
1: ممن
0: أضل من
1: افترى على الله كذبا
0: ممن يدعو
1: ومن أضل
0: ممن يدعو
1: من دون الله ممن يدعو من دون الله أرون
0: من لا من لا
1: من لا
0: يستجيب
1: يستجيب
0: له.
1: له يوم القيامة.
0: മാഷാല്ലാ, ഏതായാലും മോന് കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കും പിന്നെ കുറെ അങ്ങോട്ടൊക്കെ മാറിപ്പോവല്ലേ, അതൊരു പ്രശ്നമാണ് അല്ലേ. കുറെ ആയത്തുകൾ ഇങ്ങനെ ഒരേപോലെ വരുമ്പോൾ അപ്പൊ നല്ല റിപ്പീറ്റ് ചെയ്താ കേട്ടോ. ഒന്നുകൂടി ചോദിക്കട്ടെ. ഇപ്പൊ ചോദിച്ച സൂറത്ത് അഹ്കാഫിലെ ആയത്താണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. അത് മോന് വളരെ സുന്ദരമായിട്ട് ഓതിയല്ലോ. എന്നാ ഇനി വേറെ ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടെ. ഓക്കെ. وَإِمَّنْكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَقْضِيًّا. മറ്റേ സൂറത്ത് മറിയമത്ത് ആയത്താണ്, റിപ്പീറ്റ് എത്തിയിട്ടുണ്ടാവില്ല അല്ലേ. എന്നാ ചെറിയ സൂറത്ത് ചോദിക്കട്ടെ, ചെറിയ ഭാഗങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ. ഏതുവരെ?
1: അടിയില് തബാറക്ക് വരെ ചെയ്തിട്ടുള്ളൂ.
0: തബാറക്ക് വരെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു ഒരാട്ടെ. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ
1: ഇദാ മസ്സഹു ശർറു ജസുഅ വഇദാ മസ്സഹു ഖൈറു മനുഅ ഇല്ലൽ മുസല്ലീൻ الذين هم عن صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم والذي
0: اوكي ما شاء الله ما شاء الله ما شاء الله وشارع انت അപ്പോൾ ഇനി നന്നായി റിപ്പീറ്റ് ചെയ്ത് എല്ലാം ഇങ്ങനെ തെറ്റാത്ത രൂപത്തിൽ നന്നായി ഉഷാറാണ് കേട്ടോ. പിന്നെ എല്ലാ പിന്നെ വരും വർഷങ്ങളിലൊക്കെ അത് നിലനിർത്തണം കേട്ടോ. അതൊരിക്കലും മറക്കണ രൂപം ഉണ്ടാവരുത്. ഇമാമക്കാരുണ്ടോ? നോമ്പിനോട് കരുവാര കൊണ്ട്. മാഷാല്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് അത് നിലനിർത്തണം, ഇമാമത്തൊക്കെ നിന്നിട്ട് കേട്ടോ. എന്നാ ഇപ്പോൾ എത്ര ചോദ്യം കഴിഞ്ഞ? ഒന്ന് കഴിഞ്ഞു. എന്നാൽ രണ്ടാമത് ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു ആയത്ത് ഓതാം, അതായത് സൂറത്തിലാന്ന് മോന് പറഞ്ഞ.
2: ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ്. സൂറത്തുൽ ഇൻഷിഖാഖ്.
0: ഓക്കെ, മാഷാല്ലാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഇപ്പം മോനെ ഉത്തരം പെട്ടെന്ന് പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇത്ര പിന്നെ ടഫായിട്ട് ചോദിച്ചാലും മോൻ ഉത്തരം പറയും. എന്നാ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ലാസ്റ്റ്. ഓക്കെ.
2: ഫല്യൻദുരിൽ ഇൻസാനു ഇലാ ത്വആമി.
0: അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത്, താഴത്തല്ല, പോതിയത് 24-ാമത്തെയാണ്, 23-ാമത്തെ ആയത്തു. മുമ്പത്തെ
2: സൂറത്തു
0: പറയണോ? സൂറത്ത് പറയണോ? അബസ. ആയത്തൊന്നുകൂടി ഓതണോ? ആയത്തൊന്നുകൂടി ഓതണോ?
1: ആ

0: باء.
1: فليغفر صب كلا لما
0: باكين.
1: كلا لما يقضي ما أمره.
0: ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പം മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. പീസ് റേഡിയോ വിളിച്ചതിൽ സന്തോഷമായി അല്ലേ. സമ്മാനം കിട്ടി. ഇനി എല്ലാവരോടും പറയണം കേട്ടോ. പീസ് റേഡിയോ മറ്റ് പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? പിന്നെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുണ്ട്, അത് കേൾക്കാറുണ്ടോ? പൂമരത്തണലിൽ, സ്റ്റാർ ക്വസ്റ്റ്, അതുപോലെ ഈ മദ്രസ, അതൊക്കെ കേൾക്കണം കേട്ടോ. അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പാട്ടുകളുണ്ട്, കഥകളുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നന്നായി ഖുർആനൊക്കെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ എന്നും പഠിച്ചത് എന്നും ഉണ്ടാവണം കേട്ടോ. ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് പിരിയത്തുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന റഷാദ് മോനാണ് നമ്മോടൊപ്പം ടെലിക്വിസിൽ പങ്കെടുത്തത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റാഷിദ് അൽ ഖുർദി.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 65 വരെയുള്ള ആയത്തുകളാണ് പല ക്ലാസുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 66, 67 ആയത്തുകളാണ് എടുക്കുന്നത്.

فجعلناها نكالا لما فجعلناها فجع. ഇവിടെ ഐൻ എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫജഅൽനാഹ അല്ല ഫജ, ഫജഅൽനാഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. നകാലൻ ലിമ, നകാലൻ ലിമ തൻവീനു ശേഷം ലാം, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന, നകാലൻ ലിമ. ബൈന യദൈഹ വമാ ഖൽഫഹ, വമാ ഖൽഫഹ. وموعظة للمتقين, وموعظة. ഇവിടെ عين ضاد ഈ രണ്ട് അക്ഷരങ്ങളെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. عين തൊണ്ടയുടെ മധ്യഭാഗം, وموعي ശേഷം وموعظ ض طائن പുള്ളിയിട്ടാൽ ض ض ضي ضو اذ وموعظة. സാധാരണ അവിടെ ഓതുന്നത് പല ആളുകളും വമൗ ഇളത്തൻ എന്നായിരിക്കും, വമൗ ഇളത്തല്ലിൽ. അങ്ങനെയല്ല, വമൗ ഇവറ്റൻ, വമൗ ഇവറ്റല്ലിൽ. അതുപോലെ തന്നെ ഇവിടെയും തൻവീനു ശേഷം തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. വമൗ ഇവറ്റല്ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ മണിക്കരുത്. അതുപോലെ തൻവീൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. വമൗഇദതല്ലിൽ, വമൗഇദതല്ലിൽ എന്നല്ല, വമൗഇദതല്ലിൽ മുത്തഖീൻ. അതുപോലെ അൽ മുത്തഖീൽ മുത്തഖീൻ, മുത്തഖീൻ ഖാഫ്, മുത്തഖീൻ എന്നല്ല മുത്തഖീൻ. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഖാ ഖീ ഖു അഖ് ലിൽ മുത്തഖീൻ ഇങ്ങനെ വായിക്കണം. അടുത്ത ആയത്ത്, വഇദ് ഖാല മൂസ ലഖൗമിഹി. വഇദ് ഖാല, വഇദ് ഖാല എന്നല്ല, ദാൽ പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇദ് ദ ദി ദു അദ് മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നാവിൻ്റെ അറ്റം വളരെ നേരിയ തോതിൽ പുറത്ത് ഉണ്ടായിരിക്കണം. വഇദ് ഖാല, വഇദ്, വഇദ് ഖാല. ഖാഫ് പറഞ്ഞു, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുഗൾ ഭാഗത്തിൻ്റെയും മേലെയാണ് ഖാഫ്. ഖാല മൂസ, മൂസ എന്നല്ല, മൂസ ലിഖൗമിഹി, ലിഖൗമിഹി ഇന്നല്ലാഹ, ലിഖൗമിഹി ഇന്നല്ലാഹ. ഇവിടെ ഹാഉ ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. സിലത്തുൽ കുബറ, സിലത്തുൽ ത്വീല എന്നൊക്കെ പറയും. അപ്പോൾ ലിഖൗമിഹി ഇന്നല്ലാഹ ഇങ്ങനെ വായിക്കണം. ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും, യഅ്മുറുക്കും, യഅ്മുറുക്കും അല്ല യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും. അൻ തസ്ബഹു, സാക്കിനായ നൂന് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്ബഹു, ഇഖ്ഫാ ബിഗുന്ന. തസ്ബഹു അല്ല തസ്ദാലെ, തസ്ബഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം ഹ. തസ്ബഹു ബഖറ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബഖറ. ഖാലു അതത്തഖിദുനാ, ഇവിടെയും മദ് മുൻഫസില് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലു അതത്തഖിദുന, അതത്തഖിദുന, കൃത്യമായി വായിക്കണം ഈ വാക്കുകളെല്ലാം. അതത്തഖിദുന, അതത്തഖിദുന ഹുസുവ. ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരത്തിന് സാന് ദമ്മാണ്, ഹുസുവ എന്ന് സുക്കൂനാവരുത്. ഹുസുവ, ഹുസുവ. ഇവിടെ അക്ഷരത്തിനുള്ള സ എന്ന അക്ഷരത്തിനുള്ള ഹർക്കത്ത് മാറിപ്പോവരുത്, സുക്കൂനല്ല, ദമ്മാണ്. ഹുസുവ. ഖാല അഊദു ബില്ലാഹി, ഖാല അഊദു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണത്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയണം. പല ആളുകളും ഔദു ബില്ലാഹി എന്നാ പറയുക, ഔദു അല്ലെങ്കിൽ ഔസു ബില്ലാഹി. വളരെയധികം ശ്രദ്ധിക്കണം. അഊദു, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ തൊട്ട് മുകളിൽ മധ്യഭാഗം.
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാല് ഔദു അല്ല, അപ്പോൾ അർത്ഥം മാറിപ്പോവും. അഊദു അഊദു ബില്ലാഹി അൻ അകൂന അൻ അകൂന. ഇവിടെ ഇദ്ഹാറാണ്, സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നാലിവിടെ അബദ്ധമായിട്ട് വരുന്നത് അൻ അകൂന എന്ന് വായിക്കും, അൻ അകൂന മിന എന്നല്ല, അൻ അകൂന അൻ അകൂന മിനൽ ജാഹിലീൻ ജാഹിലീൻ. അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 66-67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുവാനോ പഠിക്കുവാനോ ഒക്കെ ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
4: അല്ലാഹു അക്ബർ,
5: അല്ലാഹു അക്ബർ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് തഹരീമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياه

ألم نشرح لك صدرك؟

Akbar. Allahu Akbar. Allah.

0: إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഷ്റഹും സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب

0: هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു. ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അബസ ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്റ, സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദൽ ഗാമിദി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സാദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു മുദ്ദസിറിലെ 16 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 16. വാക്കർത്ഥം: ലാ തുഹർരിക്, നീ ഇളക്കരുത് അഥവാ ചലിപ്പിക്കരുത്. ബിഹി, അതും കൊണ്ട്, അതുമായി. ലിസാനക, നിന്റെ നാവ്. ലിതഅജല ബിഹി, അതിനെ നീ ധൃതിപ്പെടുവാൻ വേണ്ടി.
4: ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി,
3: നബിയെ, നീ അതിന്, അഥവാ ഖുർആന്, ധൃതി കൂട്ടുവാൻ വേണ്ടി നിന്റെ നാവിനെ അതും കൊണ്ട് നീ ഇളക്കേണ്ട. വചനം 17. വാക്കർത്ഥം: ഇന്ന അലൈന, നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ജംഅഹു, അതിനെ ഒരുമിച്ച് കൂട്ടൽ അഥവാ സമാഹരിക്കൽ. വഖുർആന, അതിനെ ഓതിത്തരലും.
4: ഇന്ന അലൈന ജംഅഹു വഖുർആന,
3: നിശ്ചയമായും അതിനെ അഥവാ നിന്റെ മനസ്സിൽ സമാഹരിക്കലും അത് ഓതിത്തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. വചനം 18. വാക്കർത്ഥം: ഫഇദാ ഖറഅനാഹു, അങ്ങനെ അഥവാ ആകയാൽ നാം അതിനെ ഓതിയാൽ അഥവാ ഓതിത്തന്നാൽ. ഫത്തബിഅ, നീ പിൻപറ്റുക, തുടരുക. ഖുർആന, അതിൻ്റെ വായനയെ, ആ വായനയെ.
4: ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന,
3: ആകയാൽ നാം അത് ഓതിത്തന്നാൽ നീ ആ ഓത്ത് പിൻപറ്റിക്കൊള്ളുക. വചനം 19. വാക്കർത്ഥം സുമ്മ അനന്തരം. ഇന്ന അലൈന നിശ്ചയമായും നമ്മുടെ മേലാണ് ബാധ്യത. ബയാന അതിൻ്റെ വിവരണം വിവരിക്കൽ.
4: ثم ان علينا بيانه
3: പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ മേലാണ് ബാധ്യത ഉള്ളത്. 16 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ഉപദേശമാണ് ഈ വചനങ്ങളിൽ അല്ലാഹു നൽകുന്നത്. സൂറത്ത് ത്വാഹ 114 ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ചതുപോലെ, ജിബ്രിൽ അലൈഹിസലാം ഖുർആന്റെ വഹിയുമായി വരുമ്പോൾ അദ്ദേഹം സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ അത് മനഃപ്പാഠമാക്കുവാനും മറന്നു പോകാതിരിക്കുവാനും വേണ്ടി തിരുമേനി അത് ധൃതിയിൽ നാവിളക്കി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നുവെന്നും ഇത് സംബന്ധിച്ചാണ് ഈ വചനങ്ങൾ അവതരിച്ചതെന്നും ബുഖാരിയും മുസ്ലിമും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സാഹസപ്പെടേണ്ടതില്ലെന്നും അത് മനസ്സിൽ സമാഹരിച്ച് ഉറപ്പിച്ചു തരലും വേണ്ടതുപോലെ പാരായണം ചെയ്തു തരലും നമ്മുടെ ബാധ്യതയാണെന്നും ഓതിത്തരുമ്പോൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതിയെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. മാത്രമല്ല, അവതരിപ്പിച്ചു തരുന്ന ഖുർആൻ വചനങ്ങൾക്ക് ആവശ്യമായ വിവരണവും വ്യാഖ്യാനവും നൽകലും അള്ളാഹുവിന്റെ ബാധ്യത തന്നെയാണെന്ന് കൂടി ഉണർത്തിയിരിക്കുന്നു. ബുഖാരിയുടെ റിവായത്തിൽ ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം പിന്നീട് ജിബ്രീൽ അലൈഹിസലാം വരുമ്പോൾ തിരുമേനി തല താഴ്ത്തി ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പോയാൽ അള്ളാഹു വാഗ്ദത്തം ചെയ്തതുപോലെ അവിടുന്ന് അത് ഓതിക്കേൾപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെ സമാഹരിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. ഇന്ന അലൈന ജംഅഹു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം, അപ്പപ്പോൾ അവതരിക്കുന്ന വചനങ്ങൾ മറന്നുപോകാതിരിക്കത്തക്കവണ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ അപ്പപ്പോൾ തന്നെ ഉറപ്പിച്ചു പാഠമാക്കി കൊടുക്കുന്നു എന്നത്രേ. മുസ്ഹഫുകളിൽ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ ഖുർആന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ക്രോഡീകരണമല്ല ഇതുകൊണ്ട് ഉദ്ദേശ്യം എന്ന് വ്യക്തമാണ്. ഈ ക്രോഡീകരണത്തെപ്പറ്റി മുഖവുരയിൽ വിവരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഖുർആൻ വിവരിക്കുന്നതിന്റെ ബാധ്യതയും അല്ലാഹുവിനാണ്. തുമ്മ ഇന്ന അലൈന ബയാന എന്ന് പറഞ്ഞുവല്ലോ. ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നത് പ്രധാനമായും രണ്ട് പ്രകാരത്തിലായിരിക്കും. ഒന്ന്, ചില വചനങ്ങളിൽ സംക്ഷിപ്തമായോ സൂചനയായോ വ്യംഗ്യമായോ മറ്റോ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റു ചില വചനങ്ങൾ മുഖേന വ്യക്തമായും വിശദമായും വിവരിച്ചു കൊടുക്കുക. ഖുർആന്റെ ചില വശങ്ങൾ ചില വശങ്ങൾക്ക് വ്യാഖ്യാനം നൽകുന്നുവെന്ന് പറയുന്നതിന്റെ സാരം ഇതാണ്. രണ്ട്, ഖുർആൻ വചനങ്ങൾ മുഖേനയല്ലാതെ അഥവാ വഹീന്റെ പല ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരിനം മുഖേന ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും ചര്യകളിലൂടെയും ഇത് നമുക്ക് ലഭിക്കുന്നു. തിരുമേനിയുടെ സുന്നത്തുകൾ ഖുർആന്റെ വ്യാഖ്യാനമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം ഇതാണ്. ഖിയാമത്ത് നാളിനെയും അതിനെ നിഷേധിക്കുന്നവരെയും കുറിച്ചായിരുന്നുവല്ലോ മുൻ ആയത്തുകളിലെ സംസാരം. ഇടക്ക് വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒരുപക്ഷെ ഈ സ്ഥാനത്ത് വച്ച് തന്നെ ഈ ഉപദേശം നൽകേണ്ടുന്ന പ്രത്യേക സന്ദർഭം നേരിട്ടിരുന്നുവെന്നും വരാം. അതുകൊണ്ടായിരിക്കാം ഇവിടെ വച്ച് തന്നെ അക്കാര്യം ഉണർത്തിയത്. അള്ളാഹുവിനറിയാം. ഏതായാലും അടുത്ത വചനങ്ങളിൽ മുൻ സംസാര വിഷയം തന്നെ തുടരുന്നു. വചനം 20. വാക്കർത്ഥം കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ തുഹിബ്ബൂന, എങ്കിലും അഥവാ പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അൽ ആജില, ക്ഷണികമായതിനെ, വേഗം കഴിയുന്നതിനെ. മനുഷ്യരെ, അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. വചനം 21 വാക്കർത്ഥം വതദറൂന, നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. അൽ ആഖിറ, പരലോകത്തെ.
4: വതദറൂന അൽ ആഖിറ,
3: പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. 20 മുതൽ 21 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതാണ് നിങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സത്യ യാഥാർത്ഥ്യങ്ങളെയും നിഷേധിക്കുവാനും തോന്നിയാസങ്ങളിൽ മുഴുകുവാനും ഒരുമ്പെടുന്നത് എന്ന് താൽപ്പര്യം. വാസ്തവത്തിൽ പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവർ പോലും ദുർമാർഗത്തിൽ പതിച്ചു പോകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെ. അതെ, ഐഹിക ജീവിതത്തോടുള്ള പ്രേമവും പരലോക ജീവിതത്തെക്കുറിച്ചുള്ള അവഗണനയും. വചനം 22 വാക്കർത്ഥം വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. നാദിറ, പ്രസന്നമായവയായിരിക്കും അഥവാ ഭംഗിയായവയായിരിക്കും.
4: വുജൂഹുൻ യൗമ ഇദിൻ നാദിറ,
3: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിച്ചു പ്രസന്നമായവയായിരിക്കും. വചനം 23 വാക്കർത്ഥം ഇലാ റബ്ബിഹ, അവയുടെ റബ്ബിങ്കലേക്ക്. നാദിറ, നോക്കുന്നവയായിരിക്കും.
4: ഇലാ റബ്ബിഹ നാദിറ,
3: അതെ, അവയുടെ റബ്ബിങ്കലേക്ക് നോക്കിക്കാണുന്നവയായിരിക്കും. വചനം 24 വാക്കർത്ഥം വുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. ബാസിറ, ചുരുങ്ങിയ ചുളിഞ്ഞ ഇരുണ്ടവയായിരിക്കും.
4: വുജൂഹുൻ യൗമ ഇദിൻ ബാസിറ,
3: ചില മുഖങ്ങളാവട്ടെ അന്നത്തെ ദിവസം വിഷാദിച്ച് ചുളുങ്ങിയവയുമായിരിക്കും. വചനം 25 വാക്കർത്ഥം തദുന്നു, അവ ധരിക്കും അഥവാ ഉറപ്പിക്കും. അയ്യുഫ്ആല, ചെയ്യപ്പെടുമെന്ന് അഥവാ പ്രവർത്തിക്കപ്പെടുമെന്ന്. ബിഹ, അവയെക്കൊണ്ട്, അവയോട്. ഫാഖിറ, വല്ല അത്യാപത്തും നട്ടെല്ലിന് ബാധിക്കുന്ന വിപത്ത്.
4: തളുന്നു അയ്യുഫ്ആല ബിഹ ഫാഖിറ,
3: അവയെക്കൊണ്ട് വല്ല അത്യാപത്തും പ്രവർത്തിക്കപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതാണ്. 22 മുതൽ 25 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അതായത്, സന്തോഷാധിക്യത്താൽ സജ്ജനങ്ങളുടെ മുഖങ്ങൾ പ്രശോഭിച്ച് പ്രസന്നങ്ങളായിത്തീരുകയും അള്ളാഹുവിനെ ദർശിക്കുകയെന്ന മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കുകയും ചെയ്യും. അതേസമയത്ത് ദുർജനങ്ങളാകട്ടെ, തങ്ങൾക്ക് അത്യാപത്താണ് നേരിടുവാനുള്ളതെന്ന് കണ്ട് അങ്ങേയറ്റം വിഷാദപ്പെടുകയും അവരുടെ മുഖങ്ങൾ ഇരുളടഞ്ഞ് ചുളുങ്ങിപ്പോകുകയും ചെയ്യുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ തിരുസന്നിധി ദർശിക്കുവാനുള്ള ഭാഗ്യം. മുഅ്തസില വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദക്കാർക്ക് അവരുടെ തത്വശാസ്ത്രമനുസരിച്ച് ഈ ദർശനത്തെ അംഗീകരിക്കുവാൻ സാധിക്കയില്ല. അതുകൊണ്ട് അവർ അത് സംബന്ധിച്ച രേഖകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തു കാണാം. പക്ഷേ ചില ഖുർആൻ വചനങ്ങളിൽ നിന്നും ബലപ്പെട്ട പല ഹദീസുകളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതും സ്വഹാബികൾ, താബിഉകൾ, സമുദായത്തിലെ പണ്ഡിതന്മാർ എന്നുവേണ്ട, പൊതുവിൽ മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിച്ചതുമായ ഒരു യാഥാർത്ഥ്യമാണത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നീ സ്വഹാബികളിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നാം ഖിയാമത്ത് നാളിൽ നമ്മുടെ റബ്ബിനെ കാണുമോ? അപ്പോൾ തിരുമേനി പറഞ്ഞു, ഒട്ടും മേഘമില്ലാത്ത അവസരത്തിൽ സൂര്യനെയും ചന്ദ്രനെയും കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമം നേരിടുമോ? അവർ പറഞ്ഞു, ഇല്ല. തിരുമേനി പറഞ്ഞു, അതുപോലെ നിശ്ചയമായും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഴിയെ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി സുഹൈബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്ന ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വല്ലതും കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്ന് അല്ലാഹു അവരോട് ചോദിക്കും. അവർ മറുപടി പറയും: നീ ഞങ്ങളുടെ മുഖം വെള്ളയാക്കി ഞങ്ങൾക്ക് സന്തോഷം നൽകി തരുകയും ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു തന്നില്ലേ? ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ മറ ഉയർത്തപ്പെടും. എന്നിട്ട് അവർ അല്ലാഹുവിൻ്റെ തിരുമുഖം നോക്കിക്കാണും. അപ്പോൾ അവർക്ക് തങ്ങളുടെ റബ്ബിനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായി മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കയില്ല. പിന്നീട് തിരുമേനി ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദത്ത്, നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവുമുണ്ട് കൂടുതലുമുണ്ട് എന്ന ഖുർആൻ വചനം ഓതുകയും ചെയ്തു.
5: ഇമാം മുസ്ലിം റഹിമഹുല്ലാ:
3: ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പറഞ്ഞത് സ്വർഗവും കൂടുതൽ എന്ന് പറഞ്ഞത് തിരുമുഖ ദർശനവും ആകുന്നുവെന്നാണ് തിരുമേനി ഇതു മുഖേന ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ മറ ഉയർത്തപ്പെടും എന്നുള്ള ഹദീസിലെ വാക്യം ശ്രദ്ധേയമാണ്. അള്ളാഹുവിൻ്റെ തിരുമുഖം സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കാതിരിക്കുമാറുള്ള എന്തോ ഒരു മറ ഉണ്ടെന്നും ആ മറ എന്താണെന്ന് അള്ളാഹുവിനറിയാം. ആ മറ ആരിൽ നിന്ന് നീക്കപ്പെടുന്നുവോ ആ ഭാഗ്യവാന്മാർക്കേ അതിന് സാധിക്കുകയുള്ളൂവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ വസ്തുത അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സൂറത്തുൽ മുത്തഫിഫീനിൽ നരകക്കാരായ മഹാപാപികളെപ്പറ്റി അള്ളാഹു പറയുന്നു: കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അങ്ങനെയല്ല, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിച്ചതുപോലെ അള്ളാഹുവിനെ ദർശിക്കുന്നതിൽ നിന്ന് സജ്ജനങ്ങൾ മറയിടപ്പെടുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവിശ്വാസികൾ മറയിടപ്പെടുന്നവരാണെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്.
6: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി, ഹാരിസ് ഇബ്നു സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 സെപ്റ്റംബർ 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 ജൂൺ 24 അവിടെ വച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീമിർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ഇൻഷിറാഹിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദ്രക, നിൻ്റെ നെഞ്ച്, നിൻ്റെ ഹൃദയം. വദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രക്, നിന്റെ ഭാരം, നിന്റെ വിഷമം. അല്ലദി അങ്കല, ഒടിച്ചുകളഞ്ഞ, ഞെരുക്കിക്കളഞ്ഞതായ. ദഹ്റക, നിന്റെ മുതുക്, നിന്റെ പുറം. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക, നിനക്ക്. സിക്റക, നിന്റെ കീർത്തിയെ, നിന്റെ സ്മരണ. ഫഇന്ന, അപ്പോൾ തീർച്ചയായും നിശ്ചയമായും. മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തോടുകൂടി ഉണ്ട്. യുസ്റൻ, ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്. യുസ്റൻ, ഒരു സൗകര്യം. ഫഇദ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ. ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കർത്ഥമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്, കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ.
1: വവദഅനാ അൻക വിസ്റക, അല്ലദീ അൻഖദ ദഹ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു.
1: വറഫഅനാ ലക ദിക്റക,
2: നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു.
1: ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ,
2: എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻഷിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു തന്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാനും നന്മകൾ അനായാസം പ്രവർത്തിക്കാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി. നന്മകൾക്ക് വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആക്കിയതുമില്ല. അതെപ്പോഴും വിശാലമായതായി നീ കണ്ടു. നിന്റെ ആ പാപഭാരം ഇറക്കിവെക്കുകയും ചെയ്തു. അതായത് പാപത്തെ നിന്റെ മുതുകിന് ഭാരമായി തീർന്ന. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കെലിമയിലും അല്ലാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ കഴിഞ്ഞാൽ തൻ്റെ സമുദായത്തിൻ്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷവാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അല്ലാഹു പറയുന്നു, അല്ലാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു. എന്നത് അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ചു നൽകിയത്. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പാരായണം അഷേഖ് സഅദ് അൽഗാമിദി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തജ്വീദ് പഠനം എന്ന ഈ സംരംഭത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു, അൽഹംദുലില്ലാ. തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ലഘുവായിട്ടും ഉദാഹരണങ്ങൾ സഹിതവും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലല്ല, സംശയങ്ങൾ നീങ്ങുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തജ്വീദ് പഠനം നടത്തുന്ന ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം എന്ന് ഓതണം എന്നും അതുപ്രകാരം തന്നെ അതിൽ തെറ്റുവരാത്ത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സഹായകമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ മഖ്റജിലും അതുപോലെ സിഫത്തിലും വരുന്ന ചില അബദ്ധങ്ങളെയാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ആണ് ഇന്നത്തെ എപ്പിസോഡിലും നാവിൻ്റെ അറ്റത്തുനിന്ന് ഉച്ചരിക്കുന്ന തറഫുൽ ലിസാനിൻ്റെ ഭാഗമായിട്ടുള്ള ലാമ്, അതുപോലെ തന്നെ നൂന്, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ, പിഴവുകളെ സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിഴവ് അല്ലെങ്കിൽ അബദ്ധം, പോരായ്മ പറയുകയും അതിന് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് അത് കാര്യം ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകമാകും. അപ്രകാരം തന്നെ ആരെങ്കിലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഉണർത്തിക്കൊടുക്കുവാനോ, നമ്മുടെ മക്കൾക്കോ അതിലെ മറ്റുള്ള ഏത് ആളുകൾക്കോ, സുഹൃത്തുക്കൾക്കോ, സഹോദര സഹോദരിമാർക്കോ ആർക്കും തന്നെ ഇത് ഉപകാരപ്പെടാതിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ലാമ് എന്ന അക്ഷരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഉച്ചരിക്കാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ഭാഷയിലുള്ള അക്ഷരമാണ്. പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഭാഷയിലില്ലാത്ത അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുള്ളത്. ബാദ്, അതുപോലെ ഖാഫ്, ഐന്, വാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, സ പോലെയുള്ള അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ, അത് ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നാറുള്ളത്. എങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പോലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒന്നുകൂടി പ്രയാസകരമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്ഷരങ്ങളുടെ ശരിയായ മഹ്റജിൽ നിന്നും അതിനെ കൊണ്ടുവരികയും ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ലാമിൻ്റെ ഉച്ചാരണം നമുക്കറിയാം, ഒന്നുകിൽ തഫ്ഹീം അല്ലെങ്കിൽ തർഖീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ലോ എന്ന് ഉച്ചരിക്കുക. അത് ഖുർആനിൽ അല്ലാ എന്ന കലീമത്തിന് മാത്രമാണ്, ലഫ്ളുൽ ജലാലത്തിന് മാത്രമാണ് ലാമിനെ തഫ്ഹീമാക്കുന്നത്. അതിൽ തന്നെ അല്ലാ എന്ന കലീമത്ത് അതിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർക്കീഖാക്കി കൊണ്ട് ഉച്ചരിക്കും. ഇപ്പം ബിസ്മില്ലാഹ് എന്നാണ് പറയുന്നത്. അത് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ രാമിൻ്റെ വിഷയത്തിൽ ഒന്നാമതായി സംഭവിക്കുന്ന പോരായ്മ അബദ്ധം എന്നാണ് ചോദിച്ചാൽ, ഇത് പോരായ്മയും അബദ്ധവും പറയുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ തെറ്റി ചൊല്ലുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഓതുന്നു എന്നതിന് അർത്ഥമില്ല. ചിലരെങ്കിലും ഏതെങ്കിലും ആളുകളെങ്കിൽ ചെയ്യാറുള്ളത് എന്നർത്ഥത്തിൽ, അതല്ലാതെ വ്യാപകമായി എന്നർത്ഥമല്ല. വ്യാപകമായുള്ള തെറ്റുകളും ചിലത് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും അത് സൂചിപ്പിക്കും വ്യാപകമായുള്ള തെറ്റുകൾ. ഇവിടെ സ്വാഭാവികമായും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടുക്കൽ നിന്നും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലാമിനെ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും അഥവാ അല്ലാ എന്ന് പറയേണ്ടടുത്ത് അല്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ ലാഹി എന്ന് പറയുന്നിടത്ത് അല്ലാഹി എന്ന് പറയുകയും ചെയ്യും. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ വഹുവൽ ലതീഫുൽ ഖബീർ അൽ ലതീഫ്, ലാമിന് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. അല്ലാ എന്ന കലീമത്തിന് മാത്രമേ തഫ്ഹീമുള്ളൂ. അത് അൽ ലതീഫ് എന്ന് ഓതേണ്ടടുത്ത് അൽ ലതീഫ് ലാ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആകാൻ പാടില്ല. അതുകൊണ്ട് മുസ്തഫിലായ അക്ഷരമാണ് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫ്ഹാമിൻ മുസ്തഅലിയായ ഇസ്തിഇലായിൻ്റെ വിശേഷണമുള്ള അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം നൽകേണ്ടത്. അതുപോലെ മിനൽ മിനല്ലാഹി എന്നുള്ളിടത്ത് മിനല്ലാഹി എന്ന് ഓതും. അങ്ങനെ ഓതാറുണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മിനല്ലാഹി അവിടെ അല്ലാഹിന് അല്ലാ എന്നുള്ളത് തഫ്ഹീമാക്കി തന്നെ പറയണം. അതാണ് അവിടെ ശരിക്കുള്ള ഉച്ചാരണം. അതുപോലെ തന്നെ ലാമിന് ശേഷം ലാമിന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ലാമിന് ശേഷം നൂന് വരുമ്പോൾ ലാമിന് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അൻസൽനാഹു അൻസൽനാ സൽനാ അവിടെ അൻസൽനാ എന്നുള്ളത് ലാമിന് സുക്കൂന് ശേഷം നൂനുണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലർ ഓതുന്നു അബദ്ധമാണെന്ത്. ലാമിനെ നൂനിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ല, അവിടെ ഇൽഹാറ ചെയ്തുകൊണ്ട് അൻസൽനാഹു എന്ന് തന്നെ ഓതണം. വല തുഹമ്മിൽന സൂറത്തുൽ ബക്കറയുടെ ആമന റസൂലിൻ്റെ അവസാനത്തിൽ എന്ത്, റബ്ബന വല തുഹമ്മിൽന തുഹമ്മിൽന തുഹമ്മിന്ന എന്നല്ല. ഈ പ്രത്യേകിച്ച് ലാമ നൂന് ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അടുത്തടുത്ത ഇതുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഇദ്ഗാമായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാമാക്കിക്കൊണ്ടല്ല അൻസൽനാഹു വല തുഹമ്മിൽന ലാമിനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ഇനി അതുപോലെ തന്നെ ഹറൂഫുൽ ഖമരിയ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. ഹറൂഫുൽ ഷംസിയാണ് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുള്ളത്. അൽ ജിബാല എന്നുള്ളത് അജിബാല അൽ ജിബാല ലാമിനെ ജീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ ബില്ലാഹി അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ബില്ലാഹി എന്നുള്ളത് ബില്ലാഹി ബില്ലാഹി എന്ന് ഓതണ്ട, ബില്ലാഹി ബില്ലാഹി ലാമിന് ഉച്ചരിക്കുമ്പോൾ അതിനെ ഉന്നത്ത് നൽകേണ്ടതില്ല. ബിലാ ഉന്നയുടെ അക്ഷരമാണ് ലാമ്. അപ്പോൾ ഇതാണ് ലാമുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ എന്ന നിലക്കുള്ളത്. ഇനി നൂന്, നൂന് ഉന്നത്തിൻ്റെ അക്ഷരമാണ്, അതുപോലെ സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് പ്രധാന ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചെറിയൊരു ഉന്നത്ത് നൂന് കൊടുക്കണം വഖഫ് ചെയ്യുമ്പോൾ. അത് പൂർണ്ണമായി ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നൽകാറില്ല. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഉണ്ടോ, എന്നുള്ളത് അതിനെന്ത് ചെയ്യണം, ചെറിയൊരു ഉന്നത്ത് നൽകണം. നസ്തഈൻ അല്ല, അത് തെറ്റാണ്, അത് അധികമാണ്, അത് അധികമാകാനും പാടില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും വിശേഷണങ്ങളും നൽകുക എന്ന് പറഞ്ഞാൽ അത് കൂടാനോ കുറയാനോ പാടില്ല. ലാ സിയാദത്ത ഫീഹി വല നുഖ്സാൻ, സിയാദത്തും പാടില്ല കുറവും പാടില്ല. അതെങ്ങനെയാണോ നമുക്ക് ലഭിക്കപ്പെട്ടത്, ഓതി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും സഹാബത്തിലേക്കും അവിടുന്ന് നമ്മളിലേക്കും എത്തപ്പെട്ടത്, അങ്ങനെ തന്നെ ഓതണം. അതാണ് തജ്വീദ് എന്ന് പറഞ്ഞത്. അത് കുന്നത്ത് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ കുന്നത്ത് കൊടുക്കുവാനോ, അല്ലെങ്കിൽ മദ് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ മദ് നീട്ടുവാനോ നമുക്ക് പാടില്ല. അതിനൊക്കെ നിശ്ചിതമായ ഖദറുകൾ മുൻഗാമികൾ നിശ്ചയിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരായണം ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉന്നത്ത് അധികമാകാനും പാടില്ല, ഉന്നത്ത് കുറയാനും പാടില്ല. രണ്ടാമത്തത് ഉന്നത്ത് അധികം പാടില്ല എന്നുള്ളത്. ഇപ്പോൾ മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ വിശേഷണ കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല നൂന്. ചില ആളുകൾക്ക് ഓതുന്ന സമയത്ത് സിറാത്തല്ലദീന അൻഅംത അൻഅംത അലൈഹിം അൻഅംത എന്നുള്ളത് തെറ്റാണ്. അൻഅംത അൻഅംത നൂന് കൽക്കലത്തിൻ്റെ അക്ഷരമല്ല. കൽക്കലത്തുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഖ ത് ബ ജ ദ് ഈ അഞ്ചക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആ മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള ഒരു അക്ഷരത്തെയും അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൽക്കലത്തില്ലാതെയാണ് സിറാത്തല്ലദീന അൻഅംത, അതല്ലാതെ സിറാത്തല്ലദീന അൻഅംത. ചില ആളുകൾ അൻഅംത നൂന് ഫത്ഹാക്കി കൊണ്ട് ഓതും, അതൊക്കെ അബദ്ധങ്ങൾ വരുന്നൊരു മേഖലയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നൂന് എന്ന് പറഞ്ഞാൽ തർഖീഖിന് അക്ഷരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് തഫ്ഖീമാക്കി പറയരുത്, നോ എന്നല്ല നാ, നാ എന്ന് വായ തുറന്നാണ് പറയേണ്ടത്, നോ നോ എന്നല്ല പറയേണ്ടത്. അത് തഫ്ഖീമാക്കുന്ന രൂപമാണ്. അത് നാ നൂന് വരുമ്പോൾ അവിടെയൊക്കെ തർഖീഖാക്കണം. ഇപ്പം നാർ എന്ന് പറയുമ്പോൾ അൻ നാർ നാർ നാർ അല്ല, അതല്ലാതെ നോർ നോർ എന്നല്ല, നാർ അതാണ് ഇതിൻ്റെ ശരി. ഇപ്പം നൂൻ അൻ നു നീ എല്ലാം തർഖീഖാണ്, ലോലമാക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ്, തഫ്ഖീം അക്ഷരമല്ല. അക്ഷരങ്ങൾ രണ്ട് വിധമാണ്, ഒന്നുകിൽ ഹുറൂഫുൽ മുഫഖമ തഫ്ഖീമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഹുറൂഫുൽ മുറഖഖ ലോലമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അതിലേറ്റവും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതാണ് തഫ്ഖീമിൻ അക്ഷരങ്ങൾ. ഖുസ്സദഖ്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങൾ, അതിന് പുറമെ റാഇൻ്റെ തഫ്ഖീമിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ നൂൻ അതിൽ പെട്ടതല്ല, അതുകൊണ്ട് നോർ എന്നല്ല അന്നാർ നാ, അത് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പിന്നെ പാട്ടിൻ്റെ രൂപത്തിൽ. ഇപ്പം പാട്ട് പാടുന്ന ആളുകൾ, അവർക്ക് ഒരു പക്ഷേ രീതി ഉണ്ടാകും, അവർക്ക് സ്വരമാധുര്യമുണ്ടാകും. പക്ഷേ ഖുർആൻ പറയണ അങ്ങനെയല്ല, പാട്ടിൻ്റെ രീതിയിലല്ല, സ്വരമാധുര്യമുണ്ട് ശരിയാണ്, തഗന്നി എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നല്ല സ്വരമാധുര്യത്തോടുകൂടി ഓതുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും തന്നെ തജ്വീദ് നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, അതിൻ്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല. നീട്ടുമ്പോഴോ അല്ലെങ്കിൽ മണിക്കുമ്പോഴോ ആ രൂപത്തിൽ ആകാൻ പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഓതാൻ പറ്റുമോ? രീതിയുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ. പക്ഷേ അത് ഖുർആൻ പാരായണത്തിൽ പറ്റുകയില്ല. അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ലില്ലാഹി എന്നോ ആ എന്നോ നീട്ടുന്നതിന് യാതൊരു നിയമവുമില്ല, അതിന് യാതൊരു ഒരു പിൻബലവുമില്ല, തെളിവിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യത്തിന് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും ഉണ്ട്. തജ്വീദ് നിയമത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തജ്വീദിൻ്റെ നിയമപ്രകാരമാണ് ഓതേണ്ടത്, പാട്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അല്ല. അതിൽ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇത്തരം സംഗതികൾ പാട്ടിനോട് സദൃശ്യമാകുന്ന, അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരുന്നത് വിലക്കിയിട്ടത് ഉള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. അത് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ന്യൂനതയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ് പാട്ടിൻ്റെ രീതിയിലേക്ക് ഗാനത്തിൻ്റെ രീതിയിലേക്ക് ഖുർആൻ പാരായണത്തെ മാറ്റുക എന്നുള്ളത്. ഇതിനർത്ഥം രീതിയിൽ ഓതണ്ട എന്നല്ല, രീതിയിൽ ഓതണം, നല്ല തകന്നിയിലൂടി ഓതണം. പക്ഷേ അത് ഗിനായിനോട്, സംഗീതത്തോടോ അതല്ലെങ്കിൽ പാട്ടിനോ അങ്ങനത്തതിനോടോ സാദൃശ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനൽ ജിന്നതി വന്നാസ്, അവിടെ അത്ര മണിക്കേണ്ട ആവശ്യമില്ല. മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്, അതാണ് എൻ്റെ ശരി. മിനൽ ജിന്നതി വന്നാസ്, അത് ഒരു പക്ഷേ രീതിയായിരിക്കാം, അല്ലെ, ഒരു പക്ഷേ ഇതിന് പാട്ടിൽ ഇങ്ങനെയൊക്കെ പലതും നീട്ടുന്നതും ഒക്കെ പിന്നെ ഉണ്ടായിരിക്കാം, രാഗവും താളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിൽ തജ്വീദ് പ്രകാരം ഒന്ന് ഖുർആൻ പാരായണത്തിൽ അങ്ങനത്തെ രീതി പാടില്ല. ഇനി നമ്മൾ ലാമിൻ്റെയും നൂനിൻ്റെയും പറഞ്ഞു, ഇനി റാഇൻ്റെ കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റാഇൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് രണ്ട് രൂപത്തിൽ ഉച്ചാരണമുണ്ട്, ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർഖീഖും. അപ്പോൾ ഒന്നാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരുന്നൊരു അബദ്ധം എന്താന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ തന്നെ റാ ആണോ ഉച്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അവർ ഉച്ചരിച്ചത്, എന്താണ്, അങ്ങനെയാണല്ലോ ചില ആളുകൾ ഓതിയത്. ചില ഓത്ത് കേൾക്കുമ്പോൾ ഏത് അക്ഷരമാണ് ഉച്ചരിച്ചത്, എങ്ങനെയാണ് ഉച്ചരിച്ചത് എന്നത് തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലാണെങ്കിൽ ആ ഓത്ത് ശരിയല്ല, ആ ഖുർആൻ പാരായണം എന്താണ് അബദ്ധമാണ്. തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം ഒരു ഖുർആൻ പാരായണം. അപ്പം അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് അർറഹ്മാനിർ റഹീം. സൂറത്ത് ഫാത്തിഹയിൽ ഓതുമ്പോൾ പല ആളുകളും അർറഹ്മാനിർ റഹീം ഗൈനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചു പോകും. അർറഹ്മാനിർ റഹീം അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത രൂപത്തിൽ, ഒന്നുകിൽ ഗൈനായിട്ട് മാറുക, അതല്ലെങ്കിൽ വേറെന്തോ ഒരു രൂപത്തിൽ തോന്നുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം തഫ്ഹീമിൻ്റെ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളിൽ ഒരു കാര്യമാണ് തഫ്ഹീമുറാ തർഖീഖുറാ. ഏതൊക്കെ സന്ദർഭത്തിൽ റാഇനെ തഫ്ഹീമാക്കണം, അത് നമ്മൾ മുമ്പ് തഫ്ഹീമിൻ്റെ അല്ലെങ്കിൽ റാഇനത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. തർഖീഖ് എപ്പോഴാക്കണം അതും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം മാറ്റുക, റായിനെ തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കേണ്ട സന്ദർഭത്തിൽ അതിനെ ലോലമാക്കി തർക്കീഖാക്കി ഉച്ചരിക്കുക. അതുപോലെ തന്നെ ലോലമാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ, തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുക, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നമാ അൻത മുദക്കിർ, അവിടെ റായിനെ തഫ്ഹീമാക്കി അല്ല, അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. റായിനെ സുക്കൂനാണ് നിർത്തുന്നു, തൊട്ടു മുമ്പുള്ളതിന് കസ്റാണ്. എന്നാൽ ഖാല യ മർയമു, മർയം മർയമെന്നല്ല, മർയം എന്നല്ല, മർയം, റാഇനെ തഫ്ഹീം തൊട്ടുമുമ്പുള്ളതിന് ഫത്തഹാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തർഖീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ റാഇനെ രു എന്ന് പറയാം. മുദക്കിർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു പറഞ്ഞു, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ. അവിടെ റാ ആണ്, റാഇനെ തഫ്ഹീമാണ് അല്ല, അവിടെ തർക്കീഖാണ്. തഫ്ഹീമായിട്ടല്ല ഉച്ചരിക്കേണ്ടത്, അവിടെ തർക്കീഖായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കുകയും തർക്കീഖാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രൂപം. ഇത് നേരെ തിരിച്ചാവുകയാണെങ്കിൽ തർക്കീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർക്കീഖുമാണെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് റാഇൻ്റെ ഒരു വിശേഷണമാണ് തക്രീർ. തക്രീർ അത് വർദ്ധിക്ക, അത് കൂടാൻ പാടില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു, ഹുവർ റസ്സാഖു, അവിടെ റസ്സാഖു എന്നല്ല, അത് കൂടരുത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒന്നും നമ്മൾ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൃത്യമായതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്ര തന്നെ നൽകിയാൽ മതിയാകും. ഇർജിഉ ഇർജിഉ എന്നുള്ള തക്രീർ, അതിന് പകരം ഇർജിഉ അർറസ്സാഖ്, അത് വർദ്ധിക്കാൻ പാടില്ല. തക്രാർ എന്നുള്ള സിഫത്ത് വർദ്ധിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ. വഖ്ഫി തക്രീരൻ ഇദാ തുഷദ്ദ് എന്ന് ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നല്ലാഹു വർറസ്സാഖു എന്നുള്ളതാണ്. അതല്ലാതെ അർറസ്സാഖു ആ തക്രീർ എന്ന റാഇൻ്റെ സിഫത്ത് വർദ്ധിപ്പിക്കരുത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ചുണ്ട് പൂട്ടാൻ പാടില്ല, കാരണം ചുണ്ടല്ല റാഇൻ്റെ ഉച്ചാരണം. അർറഹ്മാൻ റഹീം ചുണ്ട്.
1: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم.

പീസ് റേഡിയോ ടെൻസിൽ വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അൻആം 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1 മുതൽ 116 കൂടിയ വചനങ്ങളും നാം ആസ്വദിക്കുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു അൻആമിലെ 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 116 കൂടിയ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിഡിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗ വിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
4: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
3: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور أضل على الحياة رحيم.
3: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

فمن زحزح عن النار وأدخل الجنة فقد فاز وما

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ

شهادة بالله إنه لمن الصادقين.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഅയ്ക്കലി. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളിലേക്ക് പാരായണം അഷേഖ് ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ ആൽ ഇംറാനിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده رسل

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയീൻ.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 37 സൂറ സ്വാഫാത്ത് 32 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فأغوي

0: في العذاب مشتركون. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 32-33 വചനങ്ങളാണ് ഊതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 32-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. പരലോകത്ത് വച്ചുകൊണ്ട് തങ്ങൾ ചെയ്തത് വഴിപഴപ്പിക്കലാണെന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം തങ്ങളുടെ അനുയായികൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന ദാരുണമായ കാഴ്ചയാണ് അള്ളാഹു വളരെ മുൻകൂട്ടി തന്നെ നമ്മെ അറിയിക്കുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അഗ്വ വഴിപഴപ്പിച്ചു, യുഗ്വി വഴിപഴപ്പിക്കുന്നു, ഇഗ്വ വഴിപഴപ്പിക്കൽ. ഇന്ന അതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത്, തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരുന്നു, ഗാവീൻ വഴിപഴച്ചവരായിരുന്നു. സുബ്ഹാനല്ലാ, തങ്ങൾ വഴിപഴച്ചവരാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ചില നേതാക്കന്മാർ ഈ ദുനിയാവിൽ തന്നെ തങ്ങളുടെ അനുയായികളെ ബോധപൂർവം വഴിപഴപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അറിയുന്ന, പ്രമാണങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾ പോലും ഭൗതികമായ ചില്ലറ ലാഭങ്ങൾക്കു വേണ്ടി, ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രമാണവിരുദ്ധമായ സംസാരങ്ങൾ പോലും നടത്തുന്നു എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. പക്ഷേ ആർക്കുമാർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, തീർത്തും നിസ്സഹായരായ പരലോകത്ത് വെച്ചാണ് ഈ കാര്യം അവർ വിളിച്ചു പറയുന്നത്. ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചിരിക്കുന്നു. ഇന്ന കുന്ന ഗാവീൻ, കാരണം ഞങ്ങൾ വഴിപഴച്ചവരായിരുന്നു എന്നതാണ്. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ദഅവ്നാകും ഇല ദ്വലാല, നിങ്ങളെ ഞങ്ങൾ വഴികേടിലേക്ക് ക്ഷണിച്ചിരുന്നു. അതാണ് ഫഅഗ്വൈനാകും എന്നതിൻ്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നത്. ഇന്ന കുന്ന ഗാവീൻ ഐ ദഅവ്നാകും ഇലാ മാ നഹ്നു ഫീഹ് ഫസ്തജബ്തും ലനാ, ഞങ്ങൾ ഏതൊരു വഴികേടിലായിരുന്നോ ആ വഴികേടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളോ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. നഊദു ബില്ലാ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ എത്രമാത്രം അത് ഗുണകരമാണെന്നത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രമാണത്തെയാണ് പിൻപറ്റേണ്ടതെന്ന് കൃത്യമായി പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് സ്വീകരിച്ച ആളുകൾ പറയുമ്പോൾ നേതാക്കന്മാർ പറയും, അവർ പുത്തൻവാദികളാണ്, അവർ ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്, അവർ മദ്ഹബിൻ്റെ ഇമാമുകളെ അവമതിക്കുന്നവരാണ് എന്ന നിലയിലൊക്കെ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ, പ്രമാണത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്ന, സുന്നത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരുന്ന, ബിദ്അത്തുകൾക്കെതിരെ ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന, ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന ആളുകളുടെ വാക്കുകൾ, ആ വാക്കുകൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നെങ്കിൽ എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കുന്ന, ഖേദത്തോടുകൂടി പറയുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, ഫഅദുലൽനാകും അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. വൽ ഈമാനി ബിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. ഇന്നാ കുന്ന ദാല്ലീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് തന്നെ, അഥവാ നിങ്ങൾ ഞങ്ങളുടെ അനുയായികൾ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വഴികേടിലായിരുന്നു. ഫഹലക്ന ബി സബബി കുഫ്രിന വ അഹ്ലക്നാകും മഅന, ഫഹലക്ന ബി സബബി കുഫ്രിന, ഞങ്ങളുടെ കുഫ്ർ കാരണമായി ഞങ്ങൾ നാശത്തിലകപ്പെട്ടു. ആ നാശത്തിലേക്ക് നിങ്ങളെക്കൂടി ഞങ്ങൾ ക്ഷണിച്ചു, അങ്ങനെ നിങ്ങളെയും നശിപ്പിച്ചു. ഇനി തഫ്സീറുകൾ തന്നെ കാണാൻ സാധിക്കും, അവരുടെ വാക്ക് കേട്ടാൽ അവർ പറയുന്നു എന്നതുപോലെയാണ്. എന്ത്? ഇന്നാ ലം നുഖ്ലിസ് അംഫുസന ഫകൈഫ നുഖ്ലിസുക്കും. നേതാക്കന്മാർ അനുയായികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ സാധ്യമല്ല, പിന്നെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കും? ഫഅഗ്വൈനാകും യഅനി ജഅൽനാകും മിൻ അഹ്ലിൽ ഗയ്യി ബിസ്വദ്ദിക്കും അൻ ത്വരീഖിർ റുഷ്ദ്. ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. എങ്ങനെ? സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ട്. എത്ര ചിന്തിപ്പിക്കുന്ന വാക്കാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വാക്ക്. നിങ്ങൾ അത് ആ പ്രഭാഷണം കേൾക്കരുത്, അതേപോലെ തന്നെ ആ പുസ്തകം വായിക്കരുത്, ആ ഉപദേശം കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യസന്ദേശങ്ങൾക്ക് മുമ്പിൽ, സത്യശബ്ദങ്ങൾക്ക് മുമ്പിൽ മാർഗ തടസ്സം സൃഷ്ടിച്ച ആളുകളാണ് ഈ തരത്തിൽ നാളെ പരലോകത്ത് പറയുക എന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. മാത്രമല്ല, ഈ ആയത്തിന് തഫ്സീർ ചെയ്തിടത്ത് ചില മുഫസ്സിരീങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ വചനത്തിൽ നമുക്കൊരു പാഠമുണ്ട്. ആരുമായിട്ടാണോ നമ്മൾ കൂട്ടുകൂടുന്നത് എന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരുമായിട്ടാണ് ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ ഉപദേശങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്? അവർ സന്മാർഗികൾ തന്നെയാണോ? അവർ തഖ്വയുള്ളവർ തന്നെയാണോ? അതല്ല, അവർ നമ്മളെ പറ്റിക്കാൻ, അതേപോലെ തന്നെ നമ്മളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അതിനുവേണ്ടി നടക്കുന്നവരാണോ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. തിരുമേനി പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി, ഒരു നല്ല ആളുടെ കൂടെ കൂടുന്ന ആളുടെ ഉദാഹരണം. ഹാമിലിൽ മിസ്ക്, കസ്തൂരി വാഹകനെ പോലെയാകുന്നു. അല്ലേ, ഒരു സുഗന്ധവുമായി നടക്കുന്ന ആളുടെ കൂടെ കൂടിയാൽ ഇമ്മാ അൻ യുഹ്ദിയക ഇമ്മാ അൻ തബ്താഅ മിൻഹു, ഒന്നുകിൽ അയാളിൽ നിന്നേക്ക് നല്ല സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ അയാളിൽ നിന്ന് നിനക്കത് വാങ്ങിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾ നിനക്ക് വെറുതെ തന്നേക്കാം, സുഗന്ധദ്രവ്യം നല്ല സാധനം നിനക്ക് തന്നേക്കാം. വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഒന്നുമല്ലെങ്കിൽ അയാളിൽ നിന്ന് നിനക്ക് സുഗന്ധം, ആ പരിമളം നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ വമസലുൽ ജലീസി സൂഇ, ഒരു ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ കൂടുന്നവൻ്റെ ഉദാഹരണം. കനാഫിഖിൽ കീരി ഇമ്മാ അൻ യഹ്രിഖ സിയാബക് വഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ, ഒരു ഉലയിൽ ഊതുന്ന ഈ ലോഹങ്ങൾ ഉരുക്കാൻ വേണ്ടി തീ കത്തിച്ച് അത് ഊതി കത്തിക്കുന്ന ആ മനുഷ്യൻ്റെ അരികിൽ കൂടിയവൻ്റെ പോലെയാകുന്നു. അവിടെ കൂടിയാൽ ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയാൻ കാരണമാകും, അല്ലെങ്കിൽ വളരെ ചീത്ത ദുർഗന്ധമാണ്, ചീത്ത മണമാണ് ആ മനുഷ്യൻ്റെ അടുക്കൽ നിനക്ക് ലഭിക്കുക. ഇതാണ് നല്ല ആരുടെ കൂടെ കൂടുന്നവൻ്റെയും ദുഷിച്ച ആരുടെ കൂടെ കൂടുന്നവൻ്റെയും ഉദാഹരണം എന്ന് പ്രവാചകൻ തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 5534 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നാം എവിടെ നിന്നാണ് ദീൻ പഠിക്കുന്നത്? ആരാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്? ആരെയാണ് നമ്മൾ നമ്മളുടെ മതത്തിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ നാം പിന്തുടരുന്നത് എന്നത് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന, വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ദുനിയാവിലെ കാര്യമാണെങ്കിൽ നമുക്ക് വല്ല വഴികേടും സംഭവിച്ചാൽ, ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ നാളെ പരലോകത്ത് നമ്മൾ ദീനാണെന്ന് കരുതി, സന്മാർഗമാണെന്ന് കരുതി ദുർമാർഗം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, ഷിർക്ക് തൗഹീദാണെന്ന് കരുതി ഷിർക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത ദൗർഭാഗ്യത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്, കൊണ്ടെത്തിക്കുന്നതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 33-ാമത്തെ വചനം, ഫഇന്നഹും യൗമഇദിൻ ഫിൽ അദാബി മുഷ്തരികൂൻ. ഫഇന്നഹും, തീർച്ചയായും അവർ, യൗമഇദിൻ, അന്നേ ദിവസം, ഫിൽ അദാബി, ശിക്ഷയിൽ, മുഷ്തരികൂൻ, പങ്കാളികളായിരിക്കും. ഇഷ്തറക്ക എന്ന് പറഞ്ഞാൽ പങ്കുചേർന്നു, യഷ്തരിക്കു ഇഷ്തിറാക്കൻ, അതാണ് അതിൻ്റെ രൂപം. ഇഷ്തറക്ക പങ്കുചേർന്നു, യഷ്തരിക്കു പങ്കുചേർക്കുന്നു അല്ലെ പങ്കുചേരുന്നു, ഇഷ്തിറാക്കൻ പങ്കാളികളാകുന്നു. അല്ലമീറു യഊദു അലൽ അത്ബാഇ വൽ മത്ബൂഈൻ, ഈ അവർ എന്നത് അത് അനുയായികളിലേക്കും നേതാക്കളിലേക്കും മടങ്ങും. രണ്ടു കൂട്ടരും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. യഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി ഐ ഫി അസ്ലിഹി, ഖിയാമത്ത് നാളിൽ ആ ശിക്ഷയിൽ അവർ പങ്കാളികളായിരിക്കും. വ ഇൻകാന ബഅദുഹും അഷദ്ദു അദാബൻ, പക്ഷേ എല്ലാവർക്കും ഒരേ തരം ശിക്ഷയല്ല, ശിക്ഷയിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലിക്കുല്ലിൻ ദറജാത്തുൻ മിമ്മാ അമിലു, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തനമനുസരിച്ചുകൊണ്ട് പദവികൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ശിക്ഷയുടെ കാര്യത്തിലും അത് യാഥാർത്ഥ്യമാണെന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാകുന്നു. അതാണ് ഫഇന്നഹും, എന്നാൽ അവർ യൗമഇദിൻ അന്നേ ദിവസം ഫിൽ അദാബി ശിക്ഷയിൽ മുഷ്തരിക്കൂൻ പങ്കുചേരുന്നവരാകുന്നു. ദുനിയാവിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ കൂടെ തന്നെ അതേ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് അവർക്കൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ദുരിതം പേറുന്ന ആളുകൾ തങ്ങളുടെ പോലെ തന്നെ തങ്ങളുടെ സഹജീവികളും ആ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒരു ആശ്വാസമാണ്. പക്ഷേ പരലോകത്താകട്ടെ തീർത്തും വ്യത്യസ്തമാണ്. ദുനിയാവിൽ കുറേ പേർ ഒന്നിച്ച് ശിക്ഷ അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആശ്വാസം, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആശ്വാസം, കുറേ ആൾ ഒന്നിച്ചുണ്ടല്ലോ എന്ന ആ ആശ്വാസം പരലോകത്തുണ്ടാവുന്നതല്ല. സൂറത്ത് സുഖ്റുഫിലെ 39-ാമത്തെ വചനത്തിൽ കാണാം, വലയ്യാഫഅകുമുൽ യൗമ ഇദ്ദലംതും അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ, ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നതേ അല്ല. അല്ലാഹു പറയുകയാണ്, എന്ത്? ഇദ്ദലംതും, നിങ്ങൾ അക്രമികളായി എന്ന കാരണത്താൽ, അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ, നിങ്ങൾ ശിക്ഷയിൽ പങ്കാളികളാണ് എന്നുള്ളത് ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു ഉപകാരവും നിങ്ങൾക്കുണ്ടാക്കുന്നതല്ല. ദുനിയാവിലെ പോലെയല്ല എന്നർത്ഥം. പരലോകത്ത് എത്ര കോടി മനുഷ്യർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ഒരാൾക്കും ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമല്ല. അഅദനല്ലാഹു അൽ മിനൽ മിനന്നാർ, ഒരു കവയത്രിയായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഹൻസാഇനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ കാണാം. ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, ആശയം ഗ്രഹിക്കാൻ സഹായകമായ ഒരു കവിത, വലൗല കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖതൽതു നഫ്സി, തൻ്റെ സഹോദരൻ യുദ്ധത്തിൽ മരണപ്പെട്ട കാഴ്ച കണ്ടപ്പോൾ, ദാരുണമായ കാഴ്ച കണ്ടപ്പോൾ അവർ പറഞ്ഞതാണ്. ഒരു കവയത്രിയാണവർ. കുറേ ആളുകളുടെ കരച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ, തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി അവർ കരയുന്ന കാഴ്ച ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ മാത്രമല്ല ദുഃഖിതായെന്നർത്ഥം. ലഖതൽതു നഫ്സി, ഞാൻ എന്നെ തന്നെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ അതെനിക്കൊരാശ്വാസമായി, എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ ഒരാശ്വാസമായി എന്നർത്ഥം. എന്നാൽ ഇത് ദുനിയാവിലെ കാര്യമാണ്. പരലോകത്ത് നരകം വിധിക്കപ്പെട്ട, നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്ക് ആ നരകത്തിലെത്തിപ്പെട്ടാൽ എത്ര പേർ പങ്കാളികളായിരുന്നാലും അതൊരാശ്വാസമേ അല്ല. ഫഅഹ്ലുന്നാർ ഇഷ്തറക്കൂ ഫിൽ അദാബ്, നരകക്കാർ ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. വലാക്കിൻ ലം യംഫഅഹും യംഫഅഹും ഹാദൽ ഇഷ്തിറാഖ് ഫീ തഖ്ഫീഫിൽ അദാബ്, ശിക്ഷ ലഘൂകരിച്ചു കിട്ടാൻ, ഒരു ആശ്വാസം ലഭിക്കാൻ അത് കാരണമാവുകയില്ല. അല്ലാമ സഈദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫഇന്നൽ അത്ബാഅ വൽ മത്ബൂഈന മുഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി കമഷ്തറകൂ ഫിദ്ദുനിയാ ഫീ മഅസിയത്തില്ലാഹ്, അനുയായികളും നേതാക്കന്മാരും ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഒരുപോലെയായിരിക്കും, അല്ലെങ്കിൽ പങ്കാളികളായിരിക്കും. ദുനിയാവിൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ അവർ പങ്കാളികളായതുപോലെ. അതുപോലെ തന്നെ ഇമാം ഇബ്നു സയ്യിദ് റഹ്മഹുള്ളയുടെ വചനം തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ സാധിക്കും. ഉഹും വശയാത്വീൻ, അവരും അവരുടെ പിശാചുക്കളും, അവർ വഴിപഴക്കാൻ കാരണക്കാരായ പിശാചുക്കളും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും എന്നർത്ഥം. അള്ളാഹു അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 34-ാമത്തെ വചനത്തിൽ കാണാം,
1: ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ.
0: അള്ളാഹുവിന്റെ വചനമാണ് ഇന്നാ, തീർച്ചയായും നാം.
1: കദാലിക, അപ്രകാരം.
0: നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് അപ്രകാരമാവുന്നു നാം പ്രവർത്തിക്കുക. ആരൊക്കെയാണോ ശിക്ഷക്ക് അർഹരായിട്ടുള്ളത്, ആ ശിക്ഷക്ക് അർഹരായ എല്ലാവർക്കും ഈ തരത്തിൽ ശിക്ഷയാണ് നാം നൽകുക. അന്നല്ലാഹു സുബ്ഹാനഹു വതആല
1: ലം യദ്ലിം ബിഹാദൽ അദാബ് ലിഖൗലിഹി.
0: അള്ളാഹുവിന്റെ വചനത്തിൽ വ്യക്തമാകുന്നൊരു കാര്യം, അള്ളാഹു ശിക്ഷ അർഹിക്കുന്നവർക്ക് മാത്രമേ ശിക്ഷ കൊടുക്കൂ, അന്യായമായി ഒരാൾക്കും അള്ളാഹു ശിക്ഷ നൽകുകയില്ല.
1: ഫഹും ലം യുഅദ്ദബു ഇല്ലാ ബി ജർമിഹിം.
0: ഉസൈമി റഹ്മത് പറയുന്നു, തങ്ങൾ ചെയ്ത കുറ്റത്തിനനുസരിച്ചല്ലാതെ, പാപത്തിനനുസരിച്ചല്ലാതെ തങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതല്ല.
1: അന്നന്നാസ ഇന്ദല്ലാഹി സവാഉൻ ഫകുല്ലുൻ മൻ ഇസ്തഹഖ ഇഖാബൻ ഔ സവാബൻ ഫഹുവലഹ്.
0: ഏതൊരു മനുഷ്യനാകട്ടെ ശിക്ഷ അർഹിക്കുന്നവനാണോ പ്രതിഫലം അർഹിക്കുന്നവനാണോ അതവർക്ക് ലഭിക്കും. ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും പ്രതിഫലം അർഹിക്കുന്നവർക്ക് പ്രതിഫലവും. അതാണ് അള്ളാഹുവിൻ്റെ ആ നില വിഷയത്തിലുള്ള നിലപാട്. അതാണ്
1: ഇന്നാ കദാലിക്,
0: തീർച്ചയായും നാം അപ്രകാരം. നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ലിഖൗലിഹി
1: ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ.
0: അല്ലാമ സഈദ് റഹ്മത് പറയുന്നു, ഇന്ന ഹാക്കദ
1: നഫ്അലു ബില്ലദീന ഇഖ്താറു മആസില്ലാ.
0: അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുത്തവർക്ക് ഇതാണ് നാം കൊടുക്കുക.
1: ഫിദ്ദുനിയ അലാ ത്വാഅതിഹി ഫനുദീഖഹും അൽ അദാബൽ അലീം.
0: ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് മാറി ധിക്കാരം പ്രവർത്തിച്ച ആളുകൾക്ക്, അതിനെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം അപ്രകാരം ശിക്ഷ കൊടുക്കും. വേദനയേറിയ കഠിന കടോരമായ ശിക്ഷയാണ് നാം അവർക്ക് നൽകുക എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിച്ച് സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 37, സൂറ സ്വാഫാത്ത് 32-34 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: نور على مر الزمان تألقا وأضاء للدنيا
2: غريبا 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: الأرض بغير الحق وبما كنتم تفسقون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാതി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: فَالْفَارِقَاتِ فَرْقًا
0: فَالْفَارِقَاتِ فَرْقًا فَرْقًا قَافِنُ പകരം കാഫ് ആകുന്നത് ഫർഖാ, ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്.
1: فَالْفَارِقَاتِ فَرْقًا
0: എന്ന് തന്നെ പറയുക.
1: فَالْمُلْقِيَاتِ ذِكْرًا,
0: ദിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: ഫഇദൻ നുജൂമു തുമിസത്ത്,
0: അവിടെ ത്വ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത്ത് എന്നേ വരികയുള്ളൂ. തുമിസത്ത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത്ത് ത്വന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: വഇദ സമാഉ ഫുരിജത്ത്, وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت وإذا الرسل أقتت.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് കാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് കാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ഷദ് ഉണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം. أجلت
1: لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ൽ, ഫസ്ലിനെ സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ല്, ഫസ്ല് എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ല്,
1: വമാ അദ്റാകമ അദ്റാ, അദ്റാ,
0: റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ല്,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ ഔ

ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്. നുത്ബിഉ ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعله

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: കുരുന്നുകാരികളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദാദ്.

0: മഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സൂറത്തു അന്നബയിലെ 21 മുതൽ 40 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ആധികാരികമായി പഠിപ്പിക്കപ്പെടുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ഖിയാമയിൽ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അൽ മബഊസി റഹ്മത്തിൽ ആലമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബാഅദ്. 14-ാമത്തായത്ത് സൂറത്തുൽ ഖിയാമയിലെ ബലിൽ ഇൻസാനു നൂൻ സാകിന, അപ്പോൾ ഇഖ്ഫാ ബസീറ, വലൗ അൽഖാ മആദീറ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഇന്ന നൂൻ സാകിന, നൂൻ ഷദ്ദ് മുഷദ്ദദ, നന്നായിട്ട് മണിച്ചോതുക. ജംഉഹു ഖുർആന, ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന ثم إن علينا بيانه.

ഇനി കല്ല ബൽ തുഹിബ്ബൂന അൽ ആജില വതദറൂന അൽ ആഖിറ വുജൂഹുൻ യൗമ തൻവീന് ശേഷം യാ നന്നായിട്ട് മണിച്ചോതണം. ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. വീണ്ടും അതാ യൗ തൻവീന് ശേഷം യൗമ ഇദിന്ന തൻവീന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന ഇല റബ്ബിഹ നാളിറ വുജൂഹുൻ വുജൂഹുൻ യൗമ വീണ്ടും ഇദ്ഗാം ബിഗുന്ന യൗമ ഇദിംബ തൻവീന് ശേഷം ബ നേരത്തെ ഇഖ്ലാബ് ആ നൂനെ തൻവീന്റെ രണ്ടാം നൂനെ നൂനസാക്കിനെ മീമാക്കി മാറ്റി നന്നായിട്ട് ഉന്നത്തോടു കൂടി വന്നത് തൊലുന്നു അയ്യുഫാല അയ്യുഫാല നൂനസാക്കിന് ശേഷം യാ ആണ് ഇദ്ഗാം ബിഗുന്ന ബിഹ ഫാഖിറ കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമ ഇദിനിൽ മസാഖ് അവിടെ തൻവീന് ശേഷം കണ്ടല്ലേ യൗമ ഇദിനിൽ മസാഖ് അത് നോക്കാം.

അവിടെ മൻ കഴിഞ്ഞാൽ ഒരു സീന്ന് കാണാം, ഒരു ചെറിയ ഒരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു ഇട വെച്ചിട്ട് ശ്വാസം ഒന്ന് നിർത്തിയിട്ട് ആണ് ഓതേണ്ടത്. ഇപ്പം നമ്മൾ ഓതിയ പോലെ.

0: ഇനി ഒരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ സൂറത്ത് ഓരോ ആയത്തും അതിലുള്ള നിയമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പിന്നെ അത് ഓതിപ്പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനേക്കാൾ എന്തെങ്കിലും നല്ല ഒരു രൂപം ശ്രോതാക്കളുടെ മനസ്സിൽ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ഖുർആൻ നന്നായിട്ട് ഓതുക, തെറ്റുകൂടാതെ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഭംഗിയായി ഓതുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് ഇങ്ങനെ റേഡിയോയിൽ കൂടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ഉണ്ട്, നേരിട്ട് കൊണ്ടല്ല. അതുകൊണ്ട് ഇതിനേക്കാൾ ഫലപ്രദമായ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഇപ്പം നമ്മൾ തുടരുന്ന ഈ സംഗതി ചെറിയൊരു മാറ്റം ഇപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു 10-20 ആയത്ത് ഒന്നിച്ചോതി ഏകദേശം നമ്മളുടെ ഒരു എപ്പിസോഡിന് വേണ്ടത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 5-6 ആയത്ത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നൊരു തോന്നിയത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പ്രിയ ശ്രോതാക്കൾ ഇവിടെ അറിയിക്കണം, ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അറിയിക്കണം, അപേക്ഷിക്കുന്നു. കാരണം നമുക്കിത് കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ആഗ്രഹം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 14 മുതൽ 30 വരെ വചനങ്ങളുടെ പാരായണ നിയമ പഠനമാണ്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറ നംല് 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
5: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.